ദുഷ്ടന്മാർ ചത്തുപോ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 31 ഞായറാഴ്ച. കൊലവർഷം 1201. ഇടവമാസം 17 അനീഴം നക്ഷത്രം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, വിജയം അതൊരവസാനമല്ല, പരാജയം മാരകവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. ഒരിക്കൽ വിജയിച്ചു എന്ന് കരുതി അവിടെ വിശ്രമിക്കരുത്. അതുപോലെ ഒരു പരാജയം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നും കരുതരുത്. വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ടു പോകാനുള്ള ആ ഒരു മനക്കരുത്തുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വിജയം. ആ ഒരു വിശ്വാസത്തോടെ, ആവേശത്തോടു കൂടി ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ചിലർ ചോദിക്കാറുണ്ട്, ദൈവമെന്നൊന്നുണ്ടോ? പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? നാം തിരിച്ചടികൾ പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ദൈവഹിതമാണ്, അവിടുന്ന് എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നൊക്കെ നാം പറയാറുണ്ട്. എല്ലാം ഭഗവാൻ മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം? ഈ ചോദ്യം നാം ദൈവത്തോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ദൈവം ഒരു ചെറു പുഞ്ചിരിയോടെ ഇപ്രകാരമായിരിക്കും പറയുക, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് ഒരു വേള ഞാൻ എഴുതിയിട്ടുണ്ടാകും, എന്നാൽ അതിനെ നീ എങ്ങനെ നേരിടും, എങ്ങനെ തരണം ചെയ്യും എന്നത് തീരുമാനിക്കുന്നത് ഞാനല്ല, നിന്റെ ഹൃദയമാണ്. അപ്പോൾ നല്ല ഹൃദയശുദ്ധി ഉണ്ടായാൽ നല്ല രീതിയിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും. അതിന് പ്രാർത്ഥന നല്ലതാണ്. ദൈവം പിന്നീട് മൊഴിഞ്ഞു, പ്രാർത്ഥന എന്നത് എന്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് നിന്നെ മാറ്റാൻ വേണ്ടിയാണ്. നിന്റെ മനസ്സിന് ധൈര്യം പകരാൻ, നിന്റെ കണ്ണുകളിൽ പ്രതീക്ഷ നിലനിർത്താൻ, വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോഴും തളരാതെ ഇരിക്കാൻ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് കേട്ടിട്ടില്ലേ? വിശ്വാസം രക്ഷിക്കും എന്നും പറയാറുണ്ട്. പ്രാർത്ഥനകളിലൂടെ നമുക്ക് ശരിയായ വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ശരിയായ പ്രാർത്ഥന നമുക്ക് ആന്തരികമായ ശക്തി പ്രദാനം ചെയ്യുന്നു. അത് നമ്മെ കൂടുതൽ പക്വമതികളാക്കുന്നു. ഉദാഹരണത്തിന്, എല്ലാം തുറന്നു പറയുന്നത് സത്യസന്ധതയല്ല, അതുപോലെ എല്ലാം മറയ്ക്കുന്നത് കപടതയുമല്ല. എന്തു പറയണം, എന്തു സൂക്ഷിക്കണം എന്നറിയുന്നത് ആണ് യഥാർത്ഥത്തിൽ പക്വത. പക്വത നേടിയാൽ ജീവിതത്തിലെ പ്രധാന ധർമ്മങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. ജീവിതത്തിലെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഭിമാനമുള്ളവരാകുക, എന്നാൽ ഒരിക്കലും അഹങ്കാരിയാകരുത്. വിനയമുള്ളവരാകുക, വിനയം നല്ലൊരു അലങ്കാരമാണ്, എന്നുവെച്ച് ലജ്ജാലു ആകാനും പാടില്ല. ദയയും ക്ഷമയുമുള്ള വ്യക്തിയാകുക എന്നതും ഒരു നല്ല ധർമ്മമാണ്, എന്നുവെച്ച് ഒരിക്കലും വിഡ്ഢിയാകാനും പാടില്ല. ധൈര്യമുള്ളവരാകുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ആവശ്യമാണ്. അത് ഒരു കാരണവശാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് ഉപയോഗിക്കരുത്. മൗനം പാലിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അത് നിങ്ങളുടെ ബലഹീനതയായി മാറാത്തിടത്തോളം കാലം. ശക്തനായിരിക്കുന്നത് നല്ലതാണ്, എന്നുവെച്ച് വളരെ പരുക്കനായും പരുഷമായും പെരുമാറാൻ പാടുള്ളതല്ല. ഇങ്ങനെ ജീവിത വിജയത്തിനു വേണ്ട പക്വമായ ചിന്തകൾ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. പ്രാർത്ഥന നമുക്ക് വിവേകം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം വലിപ്പ ചെറുപ്പങ്ങൾ അകറ്റുന്നു. ചെറിയ വസ്തുക്കളും പ്രവൃത്തികളും ആണെങ്കിൽ പോലും ഒരുമിച്ച് ചേർന്നാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ചെറിയ ചെറിയ നാരുകൾ ഒരുമിച്ച് ചേർത്ത് കെട്ടി കയറാക്കിയാൽ അതുകൊണ്ട് മതയാനയെ പോലും തളയ്ക്കാൻ പറ്റും. ഇക്കാര്യത്തിൽ പ്രായവ്യത്യാസമോ സ്വത്തോ മറ്റു ഘടകങ്ങളോ ഒന്നുമില്ല. പ്രായം എന്നത് ഒരിക്കലും ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിനുള്ള ഒരു അളവുകോലല്ല, അത് നാം പിന്നിട്ട വഴികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജീവിതം എന്നത് പിന്നിട്ട വഴികളിൽ നാം കണ്ടുമുട്ടിയ ആളുകളും മികച്ച അനുഭവങ്ങളുമാണ്. ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ലഭിക്കുന്നത്, അല്ലാതെ വർഷങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടല്ല. കാലം കടന്നു പോകുന്തോറും മികവാർന്ന ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല ബന്ധം എന്നത് അടയാളപ്പെടുത്തുന്ന 100 കാര്യങ്ങളുണ്ട്. അതിൽ സൗഹൃദം, സ്വാതന്ത്ര്യം, സത്യസന്ധത, വിശ്വസ്തത, ഉൾക്കൊള്ളൽ, ഉള്ളു തുറന്ന് ഉള്ള ആശയവിനിമയം എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. നമ്മളെ ശരിയായി മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുന്ന ബന്ധങ്ങളുടെ നേരെ മുഖം തിരിക്കുക. കണ്ണു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മലയാള സാഹിത്യത്തിൽ പ്രണയത്തെയും പെണ്ണെഴുത്തിനെയും പുതിയൊരു തലത്തിലേക്ക് എത്തിച്ച വിസ്മയം കമലാ സുരയ്യ. ഇന്ന് മെയ് 31, നിർമാതളം പൂത്ത ആ വസന്തം വിട പറഞ്ഞ ദിനം. മാധവിക്കുട്ടി എന്ന പേരിൽ കഥകൾ എഴുതുകയും കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ കവിതകൾ കുറിക്കുകയും ചെയ്ത അവർ

തന്റെ എഴുത്തിലും ജീവിതത്തിലും സത്യസന്ധത പുലർത്തി. പ്രശസ്ത കവി ബാലാമണി അമ്മയുടെയും വി എം നായരുടെയും മകളായി തൃശൂരിലെ പുന്നയൂർ കുളത്താണ് ആമി എന്ന മാധവിക്കുട്ടി ജനിച്ചത്. തന്റെ ബാല്യകാല സ്മരണകളും നാലപ്പാട്ട് തറവാട്ടിലെ വിശേഷങ്ങളും എന്റെ കഥ എന്ന ആത്മകഥയിലൂടെ അവർ ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു. മലയാള സാഹിത്യത്തിൽ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കൃതിയുണ്ടോ എന്ന് സംശയമാണ്. സ്ത്രീ മനസ്സിന്റെ ആഴത്തിലുള്ള പ്രണയത്തിന്റെ തീക്ഷ്ണതയും ഏകാന്തതയുടെ നൊമ്പരവും മാധവിക്കുട്ടിയുടെ വരികളിൽ നിഴലിച്ചു. നിർമാതളം പൂത്തകാലം, നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദനമരങ്ങൾ തുടങ്ങി അവർ സൃഷ്ടിച്ച ഓരോ കഥയും വായനക്കാരുടെ ഉള്ളുലയ്ക്കുണ്ടായിരുന്നു. തുറന്നെഴുത്തിന്റെ കരുത്ത് ലോകത്തിന് കാണിച്ചുകൊടുത്ത അവർ സമൂഹത്തിലെ കപടനാട്യങ്ങളെ തന്റെ തൂലിക കൊണ്ട് ചോദ്യം ചെയ്തു. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച അവർ കമലാസുരയ്യ എന്ന് പേര് സ്വീകരിച്ചു. മാറ്റങ്ങളെ എന്നും ചങ്കൂറ്റത്തോടെ നേരിട്ട അവർ സ്നേഹത്തെയും സാഹോദര്യത്തെയും കുറിച്ചാണ് എപ്പോഴും സംസാരിച്ചത്. നോബൽ സമ്മാനത്തിനുള്ള നാമനിർദ്ദേശം ഉൾപ്പെടെ നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ തേടിയെത്തിയെങ്കിലും ലളിതവും നിഷ്കളങ്കവുമായ ആ പെരുമാറ്റമായിരുന്നു അവരുടെ ഏറ്റവും വലിയ സവിശേഷത. 2009 May 31 ആ പേന നിശ്ചലമായെങ്കിലും നിർമാതളത്തിന്റെ ഗന്ധമുള്ള ആ വരികൾ ഇന്നും ഓരോ മലയാളി ഹൃദയത്തിലും പൂത്തു നിൽക്കുന്നു. സ്നേഹത്തിന്റെ ആ മഹാകവയത്രിക്ക് മുന്നിൽ ഇന്ന് നമുക്ക് പ്രണാമമർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ശതമാനം 9/16 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: Info@7.
6: നമസ്കാരം, ഇൻഫോ സെവൻ ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. 2026-27 അധ്യയന വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9:30 പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത അധ്യക്ഷതയാവും. ജില്ലാ കളക്ടർ K സുധീർ മുഖ്യാതിഥിയാവും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി, മെമ്പർ ബീനാ ജോയ്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ, വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാമുദ്ദീൻ പൊന്നംകൂട, കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കൽ, DDETM സലീന ബിവി, SSK, DPCMK നൌഷാദ് അലി, പൊറ്റശ്ശേരി GHHS ഹെഡ്മിസ്റ്റർ T സബിത, പ്രിൻസിപ്പൽ P സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് P ജയരാജൻ എന്നിവർ പങ്കെടുക്കും. പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ LPG ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രൊഡക്ട്സ് ഗ്രീവൻസ് റീഡ്രസൽ ഫോറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ June 10 രാവിലെ 11 ചേരും. ഗ്യാസ് ഏജൻസി അസോസിയേഷൻ പ്രതിനിധികൾ, പെട്രോളിയം ഡീലേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഓയിൽ കമ്പനി പ്രതിനിധികൾ, ഉപഭോക്താക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. പരാതികൾ June 8 വൈകിട്ട് 5 വരെ തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം. ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ അധ്യാപകരുടെ ഒഴിവ്. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് യോഗ്യത MCOM, BEd, സെറ്റ് വൊക്കേഷണൽ ടീച്ചർ FTCP യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ, 60% മാർക്കിൽ കുറയാതെ BTech ബിരുദം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പരിജ്ഞാന അഭികാമ്യം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് June 3 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 9447-12-38-41 നമ്പർ ഒരിക്കൽ കൂടി 9447-12-38-41. ജില്ലയിൽ ഫോറസ്റ്റ് ട്രിബ്യൂണൽ സിറ്റിംഗ് June 11, 12, 23, 24 തീയതികളിൽ SPI ജംഗ്ഷൻ സമീപമുള്ള DDPC കോമ്പൗണ്ടിൽ നടത്തും. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 7 വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 കുറയാത്ത മുൻപരിചയമുള്ളവർക്ക് ഡ്രൈവർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ കുറഞ്ഞത് 1 കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഐ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം.
5: PSC യോഗ്യതാ മാനദണ്ഡങ്ങൾ ബാധകമായിരിക്കും. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് പാസ്സാകണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻപരിചയം ആവശ്യം. അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറുടെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം തെളിയിക്കുന്ന പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂൺ 10 രാവിലെ 10 കോളേജിൽ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94000064 12 നമ്പർ ഒരിക്കൽ കൂടി 94000064 12. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ പഠനോപകരണ വിതരണോദ്ഘാടനം ബോർഡ് ഡയറക്ടർ AV സുരേഷ് കുമാർ നിർവഹിച്ചു. ജില്ലാ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഉപദേശക സമിതി അംഗം ഡോക്ടർ PK വേണു അധ്യക്ഷനായി, ബോർഡ് ഡയറക്ടർ KC ജയബാലൻ, ജില്ലാ എക്സിക്യൂട്ടീവ് PM അബ്ദുൾ ഹക്കീം, ഉപദേശക സമിതി അംഗങ്ങളായ KP ജോഷി, K ശിവദാസ്, ശിവദാസ് കോതപുരം, വാസു, N വിദ്യാധരൻ, കൃഷ്ണകുമാർ, VN കൃഷ്ണൻ, ട്രേഡ് യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 600-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് നൽകി. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
8: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
9: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
8: അപ്പൊ കറണ്ട് ബില്ലിന്?
9: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
8: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
9: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
10: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
11: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
12: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ?
13: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: Listen without break. When Ahalya FM 90.4. Kete kete kutu kuda.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: നമ്മളെല്ലാവരും ലൈഫില് ഒരുപാട് തിയറീസ് പഠിച്ചിട്ടുണ്ടാകും. തിയറികൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ പല വിഷയങ്ങളിലായിട്ട് പല തിയറികൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. പൈതഗോറസ് തിയറി വരെ നമ്മൾ ഒരുപാട് തിയറികളിലൂടെ വന്നിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും. ഇന്ന് എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു തിയറിയെ കുറിച്ചാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു തിയറി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തിയറിയല്ല. ഈ തിയറി നമ്മളെല്ലാവരും അനുഭവിക്കുന്ന, നമുക്ക് എല്ലാവർക്കും എപ്പം വേണമെങ്കിലും കണ്ടു മനസ്സിലാക്കാവുന്ന, പ്രാക്ടിക്കലി നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു തിയറിയാണ് ഈ തിയറിയുടെ പേര്. ഞാൻ അധികം അങ്ങോട്ട് ബിൽഡപ്പ് ഒന്നും ഇടണില്ല, നേരെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം എന്താണ് തിയറി എന്നുള്ളത്. ദി സൺസെറ്റ് തിയറി എന്നാണ് ഈ തിയറിയുടെ പേര്. അപ്പോൾ സൺസെറ്റ് എന്ന് പറയുമ്പോൾ ആ തിയറിയിലെ മെയിൻ ക്യാരക്ടർ സണ്ണാണ്. എന്താണ് ഈ തിയറി, എന്താണ് സംഭവം, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇന്നോളം നമ്മൾ പഠിച്ച തിയറീസിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിയറിയാണ് ഈ സൺസെറ്റ് തിയറി. ആ തിയറിയെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിന് മുന്നേ ഒരു പാട്ട് വരുന്നുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സൂര്യൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന തിയറിയോ? അമ്മേ, അങ്ങനെ തിയറിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തിയറി ഉണ്ട്. ആ തിയറിയാണ് ദി സൺസെറ്റ് തിയറി. ടൈം ആയി കഴിഞ്ഞാൽ, അവസാനമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ യാതൊരു സീനും ഉണ്ടാക്കാതെ അങ്ങ് വിട്ടുകൊടുക്കും അല്ലേ. അല്ലാതെ ഇല്ല, ഞാൻ പോവില്ല, എനിക്ക് ഇവിടുത്തെ പണി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആകാശത്ത് പിടിച്ച് തൂങ്ങി നിൽക്കില്ലല്ലോ. എല്ലാ പകലും ആ അവസാനാകുമ്പോൾ തൻ്റെ പണി തീരുമ്പോഴത്തേക്കും പാക്കപ്പ് ചെയ്ത് പോവാനായിട്ട് സൂര്യൻ അറിയാം എന്നുള്ളതാണ്. നമ്മളോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഈ വിട്ടുകൊടുക്കൽ ഭയങ്കര മടിയല്ലേ. സൈസ് കുറഞ്ഞിട്ടും ശ്വാസം പിടിച്ച് വലിച്ചു കയറ്റി നമ്മൾ ഇടാറുള്ള പഴയ ജീൻസ് മുതൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് തർക്കത്തിൽ വരെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ആകാശത്ത് പിടിച്ചു നിൽക്കാൻ വാശി പിടിക്കാത്ത സൂര്യനെ പോലെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയാൻ നമ്മൾ പഠിക്കണം. കൊറോണ സമയത്ത് വൈറലായിട്ടുള്ള അർജു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വിട്ടുകളയണം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ദിവസത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുള്ള സമയം, രണ്ട് സമയങ്ങളാണ് ആ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് ഏർലി മോർണിംഗ്, പിന്നൊന്ന് ട്വിലൈറ്റ്. ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യ, അതായത് പകലിങ്ങനെ പോയി രാത്രി വരുന്നതിന് തൊട്ട് മുന്നിലുള്ള ആ ഒരു ഗോൾഡൻ അവർ. ആകാശത്ത് ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ടൈം അല്ലേ. നമ്മളപ്പോൾ ആ സമയത്ത് ഒന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ സമയങ്ങൾ, ഈ അസ്തമയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും, നമ്മൾ മനുഷ്യർക്ക് ഈ അവസാനങ്ങൾ കുറച്ച് പേടിയാണ്. ഒരു ജോലിയുടെ അവസാനം, ഒരു യാത്രയുടെ അവസാനം, ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസാനം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ പാലിച്ചു കൊണ്ടിരുന്ന ഒരു ശീലം, വർഷങ്ങളായിട്ട് നമ്മളുടെ ഒരു ഹാബിറ്റ്, ആ ശീലം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഒക്കെ നമ്മൾ ഭയപ്പെടുകയാണ്. പക്ഷേ ഈ സന്ധ്യ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൺസെറ്റ് തിയറിയിലേക്ക് നമ്മളൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ, പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ലെസൺ അവിടെയുണ്ട്. അതാണ് സൺസെറ്റ് തിയറി. ഓരോ അസ്തമയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവസാനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യം ഉണ്ടെന്നല്ലേ. എവറി എൻഡിങ് ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ലേ. സൂര്യൻ അതിൻ്റെ പണിയൊക്കെ നിർത്തി പടിയിറങ്ങുന്നത് ഒരു പരാജയമായിട്ടല്ല, ലോകത്ത് മുഴുവൻ ഒരു വർണ്ണ വിസ്മയം സമ്മാനിച്ചുകൊണ്ടല്ലേ. അതിനെയാണ് ശരിക്കും ദി സൺസെറ്റ് തിയറി എന്ന് വിളിക്കുന്നത്. എത്ര സ്റ്റൈലായിട്ടാണ് ഒരാൾ ഒരു പണി അവസാനിപ്പിച്ച് പോണത്. ഒരു പരാതിയില്ല, മടുപ്പുമില്ല. പകരം ലോകത്തിന് മുഴുവൻ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ട്വിലൈറ്റ് ഗോൾഡൻ അവർ സമ്മാനിച്ചിട്ട് അങ്ങോട്ട് പടിയിറങ്ങാണ് പിറ്റേ ദിവസം വീണ്ടും എത്താൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ അവസാനിക്കും, ഒരു പ്രോജക്റ്റ് തീരും, അല്ലെങ്കിൽ ഒരു മാറ്റം വരും. അതിനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ആകാശത്ത് ഈ അസ്തമയം ഉണ്ടെങ്കിലല്ലേ രാത്രിയിൽ നക്ഷത്രങ്ങൾക്ക് തെളിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ അസ്തമയം വന്നാലല്ലേ പിറ്റേ ദിവസം ഒരു ബിഗിനിങ് അല്ലെ, ഒരു പകലുണ്ടാവുള്ളൂ. ഓരോ എൻഡും ഒരു പുതിയ ബിഗിനിങ്ങേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതുപോലെ എന്തെങ്കിലും അധ്യായം അവസാനിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, നമ്മുടെ ഒരു സ്വപ്നം തകർന്നു പോയൊരു സ്വപ്നം ആവട്ടെ, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു എൻഡിങ് വരുന്നത് നാളെ നമുക്ക് ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു ബിഗിനിങ് തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയാനും അസ്തമയം വരുന്നത് പിറ്റേ ദിവസം മനോഹരമായൊരു പ്രഭാതം കാണാൻ കൂടിയിട്ടല്ലേ. പിന്നെയും സൺസെറ്റ് തിയറിയിലേക്ക് നോക്കുന്ന സമയത്തെ, രാവിലെ ഓരോരുത്തരെ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ പ്ലാൻസ് ഉണ്ടാകും. ഈ ലിസ്റ്റൊക്കെ നമ്മൾ എഴുതി എഴുതി വെക്കും. നമ്മൾ വിചാരിക്കും ഇന്ന് ലോകം മൊത്തം ഞാൻ കീഴടക്കുന്നു. പക്ഷേ ചിലപ്പോൾ ആ ലിസ്റ്റ് നമ്മളെ നോക്കി കളിയാക്കുന്നത് പോലെ ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു പുകില്, എന്താ ബാഹുബലി എല്ലാം ചെയ്തോ എന്നൊക്കെ വേണമെങ്കിൽ ആ ലിസ്റ്റ് നമ്മളോട് ചോദിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ആ ടു ഡു ലിസ്റ്റിലുള്ള പകുതി കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഡേ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നതിലല്ല കാര്യം. ആ ലിസ്റ്റിലെ എല്ലാ ബോക്സിലും ടിക്ക് വീണിട്ടില്ല എങ്കിലും, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലും, മനസ്സമാധാനമായിട്ട് വിശ്രമിക്കാൻ നമ്മൾ ഓരോ മനുഷ്യരും അർഹരാണ്. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നിങ്ങളുടെ നല്ലൊരു ഉറക്കം, അല്ലെങ്കിൽ നല്ലൊരു റെസ്റ്റ് ടൈം അത് കളയരുത്. നമ്മൾ മെഷീൻസ് അല്ലല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നിയില്ല എന്ന് വരും, ചിലപ്പോൾ പകുതിക്ക് വെച്ച് മടുക്കും. അതുകൊണ്ട് തോറ്റുപോയി എന്നർത്ഥമല്ല അതിനുള്ളത്. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു, നാളെ വീണ്ടും നമ്മൾ ഓടേണ്ടി വരും. ആ ലിസ്റ്റ് നാളെ അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കേണ്ടി വരും. പക്ഷേ ഒരു ദിവസം മനസ്സമാധാനമായിട്ടിരിക്കാനുള്ള സമയം അത് കളയാനുള്ളതല്ല. അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ട സമയമാണ്. ഇറ്റ് ഈസ് എ റൈറ്റ് എന്ന് മാത്രം മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോവാണ്. ഈ സൺസെറ്റ് തിയറിയിലെ വേറൊരു രസം എന്താണെന്നറിയോ? ഓരോ അസ്തമയവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊപ്പം അസ്തമയം ഇത്ര ശ്രദ്ധിക്കാൻ, എല്ലാ ദിവസവും സൂര്യൻ അതാ അസ്തമിക്കുന്നു, ഓറഞ്ചിൽ നിന്ന് ഡാർക്ക് റെഡിലേക്കുള്ള ട്രാൻസിഷൻ, അത് കഴിഞ്ഞാൽ നേരെയാൾ കടലിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങി പോകണം, അതല്ലേ? പക്ഷേ ഓരോ അസ്തമയവും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാ അസ്തമയവും വ്യത്യസ്തമാണ്. ഇന്നലത്തെ പോലെയല്ല ഇന്നത്തെ അസ്തമയം, ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളത്തെ ആ ഒരു എൻഡിങ്. അതുപോലെ തന്നെ ലൈഫിലെ ഓരോ അവസാനങ്ങളും ഓരോ എൻഡിങ്ങും വ്യത്യസ്തമാണ്. ഇന്ന് നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും, വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും സാരമില്ല, ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യുക. നാളെ പുതിയൊരു തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
3: നമസ്കാരം, ഗസ്റ്റ് റൂമിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് മെയ് മാസം 31 തീയതിയാണ്. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. അപ്പോ പുകയിലയെക്കുറിച്ചും പുകയിലയുടെ ഉപയോഗത്തെക്കുറിച്ചും ഈ പുകയില ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പുകയില അഡിക്റ്റായവരെ എങ്ങനെയാണ് അതിൽ നിന്ന് മോചിപ്പിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഹെൽത്തി വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും പറയുന്നത് ഞാനല്ല, എൻ്റെ കൂടെ ഡോക്ടർ കാവ്യ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഡെപ്യൂട്ടി DMO ആണ്. അത് മാത്രമല്ല, നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കൂടെയാണ്. നമുക്ക് മാമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. മാം, സ്വാഗതം.
4: നമസ്കാരം.
3: ഒരുപാട് സന്തോഷം ഈ ഒരു ദിവസത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മാമിനെ അതിഥിയായിട്ട് കിട്ടിയതിൽ. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം പുക വലിയ ആരോഗ്യത്തിന് ഹാനികരമെന്ന്, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു കാര്യം പുക വലിയ ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിലും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഈ പുക വലിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിലേക്ക് അട്രാക്ട് ആവുന്നത്?
4: നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഇപ്പോ എല്ലാ പുകവലി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോഴും അതും ഒരു വാർണിങ്ങിന്റെ ഒരു ലേബലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇവിടെ പുക വലിക്കാൻ പാടില്ല. അതേപോലെ സിനിമ കാണാൻ പോകുമ്പോഴും. അപ്പൊ നമ്മുടെ ലിഷർ ടൈമിൽ വരെ ഈ ഒരു മെസ്സേജ് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം തുടങ്ങുന്നതിന് മുന്നും ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വക റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് വരുന്നതിന് മുന്നുള്ള ഒരു സമയത്തും ഇപ്പോഴും ഒരേപോലെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈസി ആക്സസിബിലിറ്റി. എല്ലാവർക്കും എളുപ്പം കിട്ടാവുന്ന ഒരു സംഭവമാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഏത് കടയിൽ പോയാലും നിങ്ങൾ ചോദിച്ചാൽ അവിടെ ഇത് മിക്കവാറും ഉണ്ടാവും. ഓവർ ദ കൗണ്ടർ ഉണ്ടാവും, പലതരത്തിലുള്ളതും ഉണ്ടായിരിക്കുന്നതാണ്. അതിന് വിലയോ വളരെയധികം കോസ്റ്റ് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല, ചെറിയൊരു തുകയിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന, വാങ്ങിക്കാൻ പറ്റുന്ന, ഓവർ ദ കൗണ്ടർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്നും ഉള്ള ഒരു പ്രത്യേക ഒരു കണ്ടീഷൻ പറഞ്ഞതാണ് സ്ട്രെസ് കൂടുതലാണ്, ടെൻഷൻ കൂടുതലാണ്, ഭയങ്കര അധികം വ്യാകുലതകളുണ്ട്. ഇതൊക്കെ എങ്ങനെ മറികടക്കാൻ നോക്കുമ്പോൾ ചിലർ തിരിയുന്ന പല ഹാബിറ്റുകളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പുകയില ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ പുകയില ഉപയോഗിക്കുമ്പോൾ ഒരു പഫ് എടുക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു റിവാർഡിങ് സെൻസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ബ്രെയിൻ്റെ കെമിസ്ട്രീനെ വരെ ബാധിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഫ് എടുത്ത് കഴിയുമ്പോഴേക്കും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ടെൻഷൻ റിലാക്സ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഡോപ്പമിൻ്റെ റിലീസ് വരുമ്പോൾ എന്താണ്ടാവും, കുറച്ച് ഒരു റിവാർഡിങ് എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ അവർ എന്തോ ഒരു ലക്ഷ്യം സാധിച്ചു, അതേപോലെ ടെൻഷൻ നല്ലവണ്ണം കുറഞ്ഞു, മൂഡ് സ്റ്റെബിലൈസ് ആയി. ഇപ്പോൾ മൂഡ് ഷിഫ്റ്റ് ഉള്ളവരാൾക്ക് ഒരു മൂഡ് സ്റ്റെബിലൈസ്ഡ് ആയി, അധികം വിശപ്പില്ല, ടെൻഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സിറ്റുവേഷനിലോട്ട് അവർ ചെന്നെത്തുകയാണ്, ടെൻഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ചെന്നെത്തുകയാണ്. ഇത് പെട്ടെന്ന് അധികം ചിലവില്ലാതെ അവർക്ക് ലഭിക്കുന്നതും ഉണ്ട്. ഇത് വലിക്കുമ്പോൾ ഉടൻ തന്നെ അവർക്ക് ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ആദ്യത്തെ വട്ടം ചിലപ്പോൾ ഒരു പഫ് എടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടിന് അപ്പുറത്തേക്ക് പിന്നീട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് തുടങ്ങാൻ എളുപ്പമാണ്,
3: ഈസി
4: ആക്സസ് ആണ്.
3: 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും.
4: കിട്ടുകയും ചെയ്യുന്നു മാത്രമല്ല, ഇവര് കണ്ടുപഠിക്കാനുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുണ്ട്,
3: പലർക്കും
4: ഉണ്ട്. സിനിമ മാത്രമല്ല, വീട്ടിൽ തന്നെ ഉണ്ടാകുമല്ലോ. നമ്മുടെ മുതിർന്നവർ തന്നെ ഇത് വീടിനകത്ത് ഉപയോഗിക്കുന്നത് കണ്ടായിരിക്കും പല കുട്ടികളും ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. പിന്നെ സൊസൈറ്റിയിലോട്ട് കയറുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഓപ്പൺ ആയ ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന സമയത്തായിരിക്കും പലരും ഇത് സ്മോക്ക് ചെയ്യുന്നത് കാണാം. അപ്പം അവർക്കൊന്നും കുറേ വർഷങ്ങളായിട്ട് കാണുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉടൻ തന്നെ അവർക്ക് വരുന്ന കാണുന്നില്ല. അപ്പം രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന്, ഇത് ലഭിക്കാനുള്ള എളുപ്പം. രണ്ട്, ഉടൻ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ലതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വലിച്ചാലും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണ അവരെ മനസ്സിലോട്ട് കയറി വരികയാണ്. ഇതിൻ്റെ ഇഫക്റ്റ് ശരീരത്തിൽ വരണമെങ്കിൽ വർഷങ്ങളോളം എടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഉപയോഗിച്ചാലും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവരെ മനസ്സിലോട്ട്.
3: അതുകൊണ്ടാണ് ആകർഷിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ എപ്പോഴാണ് ഇത് അഡിക്ഷൻ ആയിട്ട് മാറുന്നത്? ഇപ്പോ ഒരു ദിവസം 10-15 സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം? എന്താണ് ശരിക്കും ഈ ഇത്രയധികം അഡിക്റ്റ് ആയിട്ട് മാറാൻ കാരണം എന്താണ്?
4: സോ പുകയിലിനെ കുറിച്ച് പറയുമ്പോൾ, ഈ പുകയിലയിൽ ഉണ്ടാവുന്ന ഒരു കാര്യം നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, പുകയ്ക്കാൻ പറ്റുന്ന സ്മോക്കബിൾ ആയിട്ടുള്ള ടൊബാക്കോ, അല്ലാത്തത് സ്മോക്ക്ലെസ് ആയിട്ടുള്ള ചവയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുകയില. ഈ രണ്ടിലാണെങ്കിലും ഏകദേശം ഒരു 7000 കെമിക്കൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 7000 കെമിക്കൽസ് ഉണ്ടെങ്കിലും അതിൽ ഒരു ഐറ്റം നമ്മളെപ്പോഴും മറക്കാതിരിക്കേണ്ടതാണ്, നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം ഈ നിക്കോട്ടിനാണ് ഇതിൻ്റെ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിക്കോട്ടിൻ നമ്മുടെ തലച്ചോറിനെ ബാധിച്ചു തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ആ ഒരു ഫീലിംഗ് മെല്ലെ വിട്ടുപോവുകയും ചെയ്യും. അപ്പം തിരിച്ച് ആ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റിലോട്ട് പോകാൻ ചിലവില്ലാതെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. നിക്കോട്ടിൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പം നേരത്തെ ഒരു സിഗരറ്റിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം ഓവർ പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റിലോട്ട് ഒരു പുകയോണ്ട് എത്താൻ പറ്റാത്തൊരു ഗതിയുണ്ട്. അപ്പൊ ടോളറൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണം ഉപയോഗിച്ചു തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഈ പുക ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. ചിലപ്പോൾ ഉറക്കമില്ലാതെയായിരിക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു, ഭയങ്കര ദേഷ്യം വരുന്നു, അതുപോലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് പെട്ടെന്ന് എങ്ങനെ മാറുന്നു? അടുത്ത ഒരു പഫ് എടുക്കുമ്പോഴേക്കും ഇത് വിട്ടു മാറുകയും ചെയ്യും. അപ്പം ഇതൊരു സൈക്കിളായിട്ട് മാറും. ഈ ഒരു സൈക്കിളിൽ നിന്ന് ഇദ്ദേഹത്തിന് വിട്ടുമാറാൻ പറ്റാത്തത്രയും അതിനോട് സൈക്കോളജിക്കലിയും ഫിസിക്കലിയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
3: ഈ പുകയില ഏത് അവയവത്തെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്? നമുക്കറിയാം ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുമെന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടോ?
4: ദി എൻടയർ ബോഡി, മുഴുവൻ ശരീരത്തിനെയും പുകയിലെ ഉൽപ്പന്നങ്ങൾക്ക് ബാധിക്കാൻ പറ്റും. ഇപ്പോൾ പുകയ്ക്കുന്ന തരത്തിലാണെങ്കിലും, അതല്ല സ്മോക്ക്ലെസ് ആയിട്ട് ചവയ്ക്കുന്ന തരത്തിലുള്ള പുകയിലാണെങ്കിലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ഒരുപോലെ തന്നെ ബാധിക്കാം. അതിൽ മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുകച്ച് കഴിയുമ്പോൾ അതിൽ കുറേ ഗ്യാസുകൾ റിലീസ്ഡ് ആവും. അതിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ പോലുള്ള പല ഗ്യാസുകളുണ്ട്. ഇത് നമ്മൾ ശ്വസിച്ചെടുക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്ന്. പിന്നെ നിക്കോട്ടിൻ കൊണ്ടുണ്ടാവുന്ന ബ്രെയിനിലുണ്ടാവുന്ന പ്രശ്നങ്ങളും, ഇതെല്ലാം കൂടാതെ ഈ പുക വലിക്കുന്നതിനൊപ്പം തന്നെ ടാർ എന്ന് പറഞ്ഞൊരു റെസിഡ്യൂം കൂടെ അതിൽ നമ്മൾ വലിച്ചു കയറ്റാണ്. അതിലേകദേശം ഒരു 70 ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന കെമിക്കൽസ് അതിലുണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ക്യാൻസർ മാത്രമല്ല, ഇപ്പോൾ ജനറൽ നമ്മുടെ ശരീരത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നമ്മുടെ ഒരു ശരീരത്തെ പെട്ടെന്ന് ഏജിങ് സംഭവിക്കും, പ്രായം വന്നു തുടങ്ങും, ചർമ്മത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരാം, നേരത്തെ തന്നെ ചുളിവുകൾ വരും. സെയിം തിങ് കാഴ്ചയെ ബാധിക്കാം. റെറ്റിനേൻ്റെ എന്താ പറയുക, അങ്ങോട്ടുള്ള രക്തോട്ടത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാഴ്ചയെ തന്നെ ബാധിക്കാൻ പറ്റും. പിന്നെ പൊക്കുന്ന ഒരാളുടെ ജനറലായുള്ള വായുടെ എന്താ പറയുക, വായുടെ ഭാഗത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകടമായ വ്യത്യാസങ്ങൾ വരും. ചുണ്ടിന് കറുപ്പ് വരും, പല്ലിന് ചേഞ്ചസ് വരും, അവരെ ടീത്തിൻ്റെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. അപ്പോൾ അതിൻ്റെ റൂട്ടുകളൊക്കെ മെല്ലെ എക്സ്പോസ്ഡ് ആയി തുടങ്ങും, അത് ബാധിക്കും. അതേപോലെ തന്നെ ടേസ്റ്റ് നഷ്ടപ്പെടും, അവർക്ക് സെൻസ് ഓഫ് സ്മെൽ നഷ്ടപ്പെടാം. ലങ്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണം ടൊബാക്കോ തന്നെയാണ്. അത് ഓവർ പീരിയഡ് ഓഫ് ടൈം, നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നല്ല, കുറേ നാൾ കൂടുമ്പോഴാണ് അത് വരിക. അപ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റ് പൾമണറി ഡിസീസ് എന്ന് പറയും. ക്രോണിക് എന്ന് പറയുമ്പോൾ നീണ്ട കാലം നിലനിൽക്കുന്ന, അതിൽ രണ്ട് തരമുണ്ട്. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, കൂടുതലും ചുമയാണ് ഉണ്ടാവുക, അവർക്ക് എപ്പോഴും ഈ കഫം നല്ലോണം വരും, ഇറിറ്റൻ്റ് ആയ കാരണം. ഇപ്പം ഈ പുക ഇറിറ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ അങ്ങോട്ട് പോകുന്ന എയർവേസ് എന്ത് ചെയ്യും, കൂടുതൽ കഫം പ്രൊഡ്യൂസ് ചെയ്യും, ഇത് കളയാനായിട്ട്, റെസിഡ്യൂ കളയാനായിട്ട്. അപ്പോൾ ഏത് നേരം പുക കയറുന്നതിനനുസരിച്ച് കഫം ഉണ്ടാവും, പക്ഷേ ഈ കഫം അവർക്ക് ചുമച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ചുമയിൽ തന്നെ നല്ലൊരു കഫം നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ചുമയാണ് അവർക്ക് ഉണ്ടാവുക. അത് ലങ്സിലോട്ട് എയർ കടക്കുന്നതിനെ ബാധിക്കുകയും ചെയ്യും. സിമിലർലി എംഫിസീമ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എംഫിസീമ എന്ന് പറയുന്നത് ഈ ലങ്സിൻ്റെ അറ്റത്ത് ഒരു ഒരു എയർ പാക്ക് പോലെയാണ്. അപ്പൊ അങ്ങോട്ടാണ് എയർ വന്നു കയറി ആ ഒരു എന്താ പറയുക ആ ഒരു പാക്കിന്റെ അറ്റത്താണ് രക്തക്കുഴലുകളിലോട്ട് ഓക്സിജൻ കയറുന്നത്. അപ്പൊ അത് ശരിക്കും എയർ വരുന്നതിനനുസരിച്ച് വികസിക്കണം, അവസാനം കൺട്രാക്ട് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ഈ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പൊ എത്ര അധികം ശ്വാസം വലിച്ചാലും ലങ്സിലോട്ട് എയർ കയറുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും, ഒരു ഹങ്കർ ഫോർ എയർ. അപ്പൊ ദേഹം എത്രയോ ബുദ്ധിമുട്ടി എയർ വലിക്കുന്നു, അതിനനുസരിച്ചുള്ള ഓക്സിജൻ കയറുന്നുമില്ല, അങ്ങനെ ലങ്സിനെ ബാധിക്കും. നെക്സ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വായ തൊട്ട് ഈട്ടും താഴെ നമ്മുടെ ഈനസ് വരെയുള്ള ഭാഗത്തിലൊക്കെ ക്യാൻസർ വരാം. പ്രത്യേകിച്ചും ചവയ്ക്കുന്ന തരത്തിലുള്ള ടൊബാക്കോ ആണ് യൂസ് ചെയ്യുന്നത്, പുകയിലാണ് അത്തരത്തിലുള്ള ഖൈനി ഗുട്ക എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ കുറെ നല്ലോണം ഉപയോഗമുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വായയ്ക്ക് അകത്തുള്ള ക്യാൻസറുകൾ, നാക്കുമുള്ള ക്യാൻസർ, തൊണ്ടയിലുള്ള ക്യാൻസർ, ലങ്ങിലെ ക്യാൻസർ, വയറിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇതെല്ലാം ഇതിന് ഭാഗമാവാം. ഇൻക്ലൂഡിങ് മൂത്രസഞ്ചിയിലും കിഡ്നിയിലെ ക്യാൻസറിനും വരെ ഇതിനൊരു കൈയുണ്ടാവാൻ സാധ്യതയുണ്ട്.
3: ഗസ്റ്റ്റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കാവ്യയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇനി ചെറിയൊരു ഇടവേള.

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൺ പ്രതിഭകളുടെ അതിഥികളാകുന്നു
1: വെൽക്കം ബാക്ക് ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളത് ഞാൻ സുനിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഡോക്ടർ കാവ്യ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലോക പുകയില വിരുദ്ധ ദിനമാണ് അപ്പൊ അതേക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാഡം അടുത്തൊരു കാര്യം ഇപ്പൊ വീട്ടിലൊരു വ്യക്തി പുക വലിക്കുന്നു മറ്റാരും തന്നെ പുക വലിക്കുന്നില്ല പക്ഷെ ആ ഒരു വ്യക്തി ശ്വസിച്ച് അല്ലെങ്കിൽ പുക എടുത്ത് വിടുന്ന ആ പുക വീട്ടിലെ മറ്റ് കുട്ടികളും അതുപോലെ തന്നെ മറ്റ് അംഗങ്ങളൊക്കെ അത് ശ്വസിക്കുന്നു അപ്പോൾ അത് എത്രത്തോളം പ്രശ്നമാണ് അപ്പോൾ ഒരാൾ പുക വലിച്ചു കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന ആളുകളെ അത് ബാധിക്കുമോ അതിനെ കുറിച്ചൊന്ന് പറയാം
2: ഒരാൾ സ്വന്തമായിട്ട് പുക വലിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ആ പുകയിലൂടെ വരുന്ന ആ ഗ്യാസുകൾ അദ്ദേഹം സ്വന്തമായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നു ശരീരത്തിലോട്ട് വലിച്ചെടുക്കുന്നു ഒപ്പം തന്നെ ഈ എന്താ പറയുക സിഗരറ്റിൻ്റെ ബട്ടൺ എൻഡ് എന്നുള്ള കെമിക്കൽസും കൂടെ ഇൻഹെയിലാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിൽ അത് ബാധിക്കും അതിനെ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയാം ഇനി തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കും ഈ ഒരു സ്മോക്ക് ഇൻഹെയിൽ ചെയ്യേണ്ടി വരികയാണ് അത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല
1: അറിയാതെ
2: സംഭവിക്കുന്നതാണ് പലപ്പോഴും അവർക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചുമ തുടങ്ങിയതുണ്ട് അതാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന്
1: പറയുന്നത്
2: പാസീവ് സ്മോക്കിനൊപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത് കാരണം ഇനി ഒരു തേർഡ് ഹാൻഡ് സ്മോക്കും കൂടെ ഉണ്ട്
1: അങ്ങനെയുണ്ട്
2: സോ വിച്ച് ഇസ് വൈ സോ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയാൻ കാരണം അപ്പോൾ അവർ സ്വന്തമായിട്ടല്ല പാസീവ്ലി ഇത് വലിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വളരെയധികം ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു ഹൗസ് ഹോൾഡിൽ ഏകദേശം ഒരു 50-60% ആൾക്കാരും ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിന് എക്സ്പോസ്ഡ് ആണ് ഇതിനിപ്പോൾ അത് വീടിനകത്താണ് ഇപ്പോൾ നമ്മൾ മെല്ലെ ഈ റെഗുലേഷൻസ് വന്നതിന് ശേഷം പബ്ലിക് ഏരിയയിലൊക്കെ സ്മോക്കിംഗ് കുറഞ്ഞു എന്നാലും ഇപ്പോൾ 2016-17 ഗ്ലോബൽ അഡൾട്ട് ടൊബാക്കോ സർവേ എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ നടന്നു ആ സർവേയുടെ കണ്ടെത്തലിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്കും ഒരു കാരണമായി ഒരു ഫീച്ചറായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ പബ്ലിക് ഏരിയയിലും ഏകദേശം 20% ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിന് എക്സ്പോസ്ഡ് ആണ്
1: അപ്പോൾ
2: ഇൻസ്പൈറ്റ് ഓഫ് പബ്ലിക് ഏരിയയിൽ സ്മോക്കിംഗ് വേണ്ടെന്ന് പറഞ്ഞാലും അവിടെയും ഈ ഒരു എക്സ്പോഷർ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇന്ത്യയിലെ കണക്കാണ് കേരളത്തിലോട്ട് വരുമ്പോൾ ഇത് വളരെയധികം കുറഞ്ഞു വരും പക്ഷെ അപ്പോഴും ഈ ഒരു എക്സ്പോഷർ ഉണ്ട് ഈ ഒരു എക്സ്പോഷർ ടു സ്മോക്ക് ഉണ്ടാവുന്ന കാരണം തന്നെ പ്രധാനമായിട്ടും എന്താ പറയുക നേരത്തെ പറഞ്ഞ ലങ്സുമായി ബന്ധപ്പെട്ട ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിന് എക്സ്പോഷർ ഉണ്ടാവുന്നവർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവും അപ്പൊ ഞാൻ തേർഡ് ഹാൻഡ് സ്മോക്കും കൂടെ ഒന്ന് പറയാം എന്തായാലും ഉള്ള സ്ഥിതിക്ക് അപ്പോൾ തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പുക വലിക്കുമ്പോൾ പറഞ്ഞു പുകയുടെ ഒരു എഫക്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഈ എയറിൽ നിൽക്കുന്നല്ലാതെ കുറച്ച് പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് അടിഞ്ഞുകൂടും അപ്പോൾ പുക വലിക്കുന്ന ഒരാളുടെ ഒപ്പം വായുവിൽ ഗ്യാസ് അല്ലാണ്ട് കുറച്ച് പാർട്ടിക്കിൾസ് വരും അത് തിരിച്ച് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലോട്ട് വന്ന് കയറുന്നുണ്ടോ
1: ആ പുക വലിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ തന്നെ
2: അപ്പോൾ ആ പുക വിടുന്നതിനൊപ്പം തന്നെ ആ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ വരും ഇത് ചിലപ്പോൾ നെക്സ്റ്റ് ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോഴോ ഒരു കുട്ടിയെ കൈയോടെ എടുക്കുമ്പോഴോ ഇത് ട്രാൻസ്ഫർ ചെയ്യും
1: ഓക്കേ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ
2: അതാണ് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്
1: ഓക്കേ അത് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്
2: അപ്പോൾ നമ്മൾ പുക വലിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മുത്തച്ഛനോ അച്ഛനോ ഒക്കെ ആയിരിക്കാം പുക പുറത്ത് പോയി പുക വലിക്കുന്നു വീടിനകത്ത് പുകവലി നിർത്തണം എന്ന് പറഞ്ഞ കാരണം പുറത്ത് പോയി പുക വലിക്കുന്നു വേഗം പുകവലി നിർത്തി കൈ ഒന്നും കഴുകാൻ നേരിട്ട് കുട്ടിയെ പോയി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കുലേറ്റ് മെറ്റീരിയലും കൂടെ ആ കുട്ടിക്കാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതേപോലെ കുട്ടികൾക്ക് കാരണം അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ
1: അപ്പൊ
2: ഇതൊക്കെ നേരിട്ട് അവരെ ബാധിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്
1: യുവാക്കളിൽ പൊതുവെ ഈ ഒരു പുകയിലയുടെ ഉപയോഗം ഇങ്ങനെ കൂടിക്കൊണ്ടു വരികയാണ് അതിന് ഒരു പരിധിവരെ കാരണം സോഷ്യൽ മീഡിയ സിനിമ എന്നൊക്കെ പറയാം കാര്യം അവരുടെ ഇഷ്ടപ്പെട്ട നടൻ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ച് ഇപ്പോൾ ബുള്ളറ്റിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരതിൽ ആകൃഷ്ടരാകും അതുപോലെ ചെയ്ത് നോക്കാനായിട്ട് തോന്നും അതുപോലെ ചെയ്ത് നോക്കും അതുപോലെ റീൽസ് അവർ ഷെയർ ചെയ്യും അപ്പം അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും അത് അഡിക്ഷനിലേക്ക് പോവുകയാണ് അല്ലേ അത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് സിനിമയും റീൽസും ഒക്കെ
2: ഏറ്റവും കൂടുതൽ എവിടുന്നാണ് ഇവർ ഈ ഒരു ഹാബിറ്റ് കുട്ടികൾ അല്ലെങ്കിൽ 18 താഴെയുള്ള ഒരു ഹാബിറ്റ് പിക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്ന് സോഷ്യൽ സർക്കിൾ തന്നെയാണ് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ സോഷ്യൽ സർക്കിൾ അപ്പോൾ അവർ ചുറ്റുമുള്ളവർ തന്നെ അവരാരാധിക്കുന്ന റിയൽ ലൈഫിലുള്ള ആൾക്കാർ ഈ ഒരു ഹാബിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ടെലിവിഷനിലാണെങ്കിലും TVയിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും അവർക്ക് ആരാധിക്കുന്ന ആ ഒരു നടൻ അതെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഓ അത് പുക വലിക്കുമ്പോൾ അദ്ദേഹം എത്ര ഒരു സ്ട്രോങ് ഉള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ല
1: നായകന്റെ ഒരു ലക്ഷണമാണ്.
2: അപ്പൊ ഈ നായകന്റെ ലക്ഷണങ്ങളിൽ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ എളുപ്പം എടുക്കാൻ പറ്റുന്നതും ആകർഷിക്കപ്പെടുന്നതും ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു ഹാബിറ്റ് ആയിരിക്കും. അപ്പോ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു 2011 കാലഘട്ടത്തിൽ മീഡിയയിൽ ഇത്തരം എന്താ പറയുക, ടെലിവിഷൻ ആയിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ, ഇത്തരം രംഗങ്ങൾ വരുമ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, ഒരു രംഗത്തിൽ എങ്ങാനും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാച്യൂട്ടറി ഒരു വാർണിംഗ് താഴെ വരും. അതുപോലെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആ സിനിമയിലെ നായകനോ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് കഥാപാത്രങ്ങൾ ഉള്ള അഭിനയിക്കുന്ന നടനോ നടിയോ ആ ഒരു വാർണിംഗ് സ്വന്തം വോയിസിൽ തന്നെയായിരിക്കും അത് വോയിസ് ചെയ്യുക, അതൊരു കാര്യം. പിന്നെ പോസ്റ്ററുകളിൽ, പണ്ട് നമുക്ക് പോസ്റ്ററുകളായിരുന്നു, ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. പണ്ട് പോസ്റ്ററുകളാണെങ്കിലും ഇവര് സിഗരറ്റ് പിടിച്ച് നിൽക്കുന്നതോ, ചിലപ്പോൾ പുകയ്ക്കണമെന്നില്ല, ഒരു സിഗരറ്റോ ബീഡി കയ്യിൽ ഹോൾഡ് ചെയ്താൽ മതി, അതിന്റെ ഉദ്ദേശം ഇന്റൻഷൻ ടു സ്മോക്ക് തന്നെയാണ്, അതൊരു ഹാബിറ്റ് ആക്കിയിട്ട് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ പ്രൊമോഷണൽ മെറ്റീരിയൽ അഡ്വർടൈസിങ്ങും ബാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളുള്ള എന്തെങ്കിലും ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ കാണുകയാണെങ്കിൽ അതിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പും കോട്ട എന്ന് പറഞ്ഞ ആക്ടിൽ വരുന്നുണ്ട്.
1: ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിഗരറ്റ് അല്ലാതെ, ഇപ്പൊ സിഗരറ്റ് ഓക്കെ അത് പുകയില്ല നമ്മൾ പറയുന്നു, അതല്ലാതെ ഈ ഹാൻഡ്സ് കൂള് നേരത്തെ പറഞ്ഞ പോലെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സിഗരറ്റാണ് പ്രശ്നം, ബാക്കി ഇങ്ങനെയുള്ള പാൻ മസാലകളൊന്നും വലിയ സീനില്ല എന്ന് ചിന്തിക്കുന്നതുണ്ട്. ശരിക്കും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇവരിതൊക്കെ ഉപയോഗിക്കുന്നത്, ഈ കൂള് ഹാൻഡ്സ് അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്ത് സന്തോഷമാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ അതിനെ കുറിച്ചൊന്ന് പറയാമോ, ഈ പാൻ മസാലകളെ കുറിച്ചൊന്ന് പറയാമോ?
2: സോ കേരളത്തിൽ ശരിക്കും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻസ് പ്രകാരം പാൻ മസാല ഹാൻഡ്സ് എന്നുള്ള ഐറ്റംസ് മുഴുവൻ, ച്യൂവബിൾ ആയിട്ടുള്ള ഐറ്റംസ് മുഴുവനായിട്ടും നിരോധിച്ചിരിക്കുന്നതാണ്. എന്നാലും നമ്മുടെ സ്റ്റേറ്റിലോട്ട് ഏതെങ്കിലും ഒരു വഴി ഇത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിലും ച്യൂവബിൾ ആയിട്ടുള്ള ടൊബാക്കോ, അതായത് ഇപ്പോൾ വിലയൊരു അംശം ഉണ്ടാവും, നേരത്തെ പറഞ്ഞ അതേ തരത്തിലുള്ള ഇഫക്റ്റുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പലരും മനസ്സിൽ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുക വലിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, ചവയ്ക്കുന്നത് കൊണ്ട് അത്രയും പ്രശ്നമില്ലല്ലോ എന്നൊരു തെറ്റിദ്ധാരണ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ പുകയിൽ മാത്രമല്ല, ഈ ചവയ്ക്കുന്നതിലും ടൊബാക്കോന്റെ അംശമുണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ ഇവര് ചവയ്ക്കുന്നത് അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള സ്കിന്നിൽ വ്യത്യാസം വരുത്തി അവിടെയും ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിന്റെ റെഗുലേഷൻസ് പ്രകാരം ഇത് നിരോധിതമാക്കിയത്. പക്ഷെ അപ്പോഴും എല്ലാ നിരോധനങ്ങളും മറികടന്ന് നമ്മുടെ സൊസൈറ്റിയിലോട്ട് അത് ഇഷ്ടംപോലെ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ അതിഥി തൊഴിലാളികൾ എത്തുമ്പോൾ അവരെ നാട്ടിൽ ഇത് ബാൻഡല്ല, അവർക്ക് മിക്കവാറും അവർ കൊണ്ടുവരും. ഇതിന്റെ സോഴ്സ് നമ്മൾ ട്രേസ് ചെയ്തെടുക്കലാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എവിടെ കിട്ടുന്നു ചോദിച്ചാൽ പബ്ലിക്കലി ആരും അത് പറയില്ല, പക്ഷെ നമ്മൾ നടക്കുന്ന വഴിയിൽ വരെ ഇതിന്റെ കവറുകൾ നമുക്ക് കാണാൻ പറ്റും,
1: ഇഷ്ടംപോലെയുണ്ട് വാഷ്റൂംസിലൊക്കെ, പബ്ലിക് വാഷ്റൂംസിലൊക്കെ കാണും.
2: സോ ഇത് പബ്ലിക്കലി ആരും അഡ്വർടൈസ് ചെയ്തത് സെയിൽസ് നടത്തില്ല, അറിയാം അവർക്ക് ബാൻഡാണ്. പക്ഷെ ചിലടത്ത് എവിടെ കിട്ടുന്നുള്ളത് ഈ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായി.
1: ഓക്കെ, പിന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ അടുത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഇ സിഗരറ്റ്, ഇത് വലിയ പ്രശ്നമില്ല എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്, അത് വലിയ എന്തോ സംഭവമായിട്ട് അത് വലിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഇ സിഗരറ്റിന്റെ പ്രത്യേകത, അത് സേഫാണോ?
2: ഇ സിഗരറ്റ് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ന്യായീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുക വലിക്കുമ്പോഴല്ലേ ക്യാൻസറിന്റെ ഒരു റിസ്ക് വരുന്നുള്ളൂ. ഇ സിഗരറ്റിൽ വീണ്ടും ഇതിന്റെ അഡിക്ഷന് കാരണമുണ്ടാവുന്ന നിക്കോട്ടിൻ തന്നെയാണ് പ്രധാനം. അപ്പോൾ നിക്കോട്ടിൻ മാത്രമല്ലേ വലിക്കുന്നുള്ളൂ, ക്യാൻസറിനുള്ള റിസ്ക് ഇല്ല, പക്ഷെ നിക്കോട്ടിൻ ഉള്ളപ്പോൾ എന്തുണ്ടാവും, ആ അഡിക്ഷന്റെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ടൊബാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേരിട്ട് കിട്ടുന്ന നിക്കോട്ടിൻ്റെ ഒരളവ്. പക്ഷെ ഈ സിഗരറ്റും ഇന്ത്യയിൽ മുഴുവനായിട്ടും ബാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2019 വന്ന പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് വന്നിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഇന്ത്യയിൽ അത് നിർമ്മിക്കുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ അതല്ല കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് വരെ കുറ്റകരമാണ്. അപ്പോൾ എല്ലാ ആക്ട് വരുമ്പോഴും അതിനെ മറികടക്കാനുള്ള വഴികൾ വരും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന തരം അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന തരം മോഡലുകളല്ല ഇപ്പോൾ ഈ സിഗരറ്റുകൾ വരുന്നത്. ഇപ്പൊ ഈ സിഗരറ്റുകൾ വരുമ്പോൾ ഒരു വാദം ക്യാൻസർ ഇല്ലെന്ന് പറയുന്നതിനപ്പുറം അഡിക്ഷൻ സൈക്കിൾ കീപ്പ് ചെയ്യാനുള്ള നിക്കോട്ടിൻ അത് വരുന്നുണ്ട്. അപ്പൊ അതും ശരീരത്തിന് ദൂഷ്യമായ ഫലങ്ങൾ തന്നെയാണ്
1: ഉണ്ടാക്കുന്നത്.
2: അല്ല, നെവർ ഒരിക്കലും.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റ് റൂം ആണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, തുടരാം ഒരു ചെറിയ ഇടവേള.

0: ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഇന്ന് നമ്മൾ പുകയിലയുടെ ദോഷവശങ്ങളെ കുറിച്ചാണ് ഗസ്റ്റ് റൂമിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ. മാം, അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഒരാൾ പുകവലി നിർത്തിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സിനിമാ തിയേറ്ററിൽ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു പരസ്യത്തിലൂടെ. എങ്കിലും ഒരാൾ പുകവലിച്ചുകൊണ്ടിരുന്ന, കുറെ വർഷങ്ങളായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അയാൾ പുകവലി നിർത്തുകയാണ്, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക?
2: ആദ്യം തന്നെ പറയുന്ന വെച്ചിപ്പോ നമ്മളിപ്പോ ഒരു പുകവലി നിർത്തി ഒരു 20 മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാർട്ട് റേറ്റും BP നോർമലൈസ് ചെയ്ത് വരും. കാരണം ഈ നിക്കോട്ടിൻ്റെ ഒരു ഇഫക്റ്റ് ഒന്നാമത് അവിടെ ഇല്ല, അതുകൊണ്ട് അത് റെഗുലറൈസ് ചെയ്ത് വരും. ഏകദേശം ഒരു 12 മണിക്കൂറിന് ശേഷമായിരിക്കും ആവുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ രക്തത്തിലുള്ള കാർബൺ മോണോക്സൈഡ്, നേരത്തെ പറഞ്ഞ പുകയിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അപ്പോൾ കാർബൺ മോണോക്സൈഡ് രക്തത്തിൽ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കിട്ടുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ 12 മണിക്കൂറിനുള്ളിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് നന്നായി കുറഞ്ഞു വരും. ഒരു 2 ആഴ്ച മുതൽ 12 ആഴ്ച വരെ ആ സമയത്തിനുള്ളിൽ ലങ്സിന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് വരും. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ചുമയൊക്കെ മെല്ലെ കുറഞ്ഞു വരും. അത് കുറെ, അത് ഈ ഹാബിറ്റ് എത്ര നാൾ കൊണ്ട് നടന്നോ അതിനനുസരിച്ചിട്ടാണ് ചേഞ്ചസ്. കാരണം വർഷങ്ങളോളം ഈ ഹാബിറ്റ് നിൽക്കുന്നിടത്തോളം ലങ്സിലെ ചേഞ്ചസ് പെർമനന്റ് ആയിരിക്കും. അപ്പോൾ നേരത്തെ നിർത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അത്രയും പെട്ടെന്ന് ഇത് റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരു മാസം അതോ ഒരു മാസം തൊട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ബ്രീതിങ് തന്നെ നോർമലായി തുടങ്ങും. അപ്പോൾ കഷ്ടപ്പെട്ട് വലിച്ച് ബ്രീത് ചെയ്യുന്നത് നോർമലായിട്ട് മാറാൻ പറ്റും. ഒരു വർഷത്തിനുള്ളിൽ ആവുമ്പോഴേക്കും ഒരു, ഇപ്പോൾ പറഞ്ഞു, ഈ രക്തോട്ടമാണ് എപ്പോഴും ഒരു പ്രശ്നമാകുന്നത്. അപ്പോൾ രക്തക്കുഴലുകൾ വേസ്റ്റ് അടിഞ്ഞു കൂടും, പ്ലാക്ക് എന്ന് പറയും. അപ്പോൾ വേസ്റ്റ് അടിഞ്ഞു കൂടുന്നതിനനുസരിച്ച് ഇത് ഈ രക്തം ചെന്നെത്തുന്ന അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് തലച്ചോറിലെത്തുമ്പോൾ സ്ട്രോക്കായും ഹാർട്ടിലോട്ട് എത്തുമ്പോൾ ഹാർട്ടറ്റാക്കായിട്ടുള്ള. അപ്പോൾ ഒരു വർഷം ഒരു സമയം എത്തുമ്പോഴേക്കും എന്തുണ്ടാവും, ആ കൊറോണറി ആർട്ടറിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നന്നായി മെച്ചപ്പെട്ടു വരും. അപ്പോൾ ഹാർട്ടറ്റാക്കിനുള്ള റിസ്ക് കുറഞ്ഞു വരുന്നു. ഏകദേശം ഒരു 5 മുതൽ 10 വർഷത്തിനുള്ളിലോട്ട് അപ്പോഴേക്കും എത്തുമ്പോഴേക്കും എന്തുണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട് തന്നെ, ബ്ലഡ് വെസൽസ് തന്നെ സ്മോക്ക് ചെയ്യാത്ത ഒരാളുടെ പോലെ അത്രയും ക്ലീൻ ആയി
1: തോന്നും.
2: അപ്പോൾ ഓരോ വർഷവും നമ്മൾ എത്രയും നേരത്തെ സെസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്താനുള്ള തീരുമാനം എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയും നേരത്തെ പല ചേഞ്ചസും നമുക്ക് റിവേർട്ട് ചെയ്ത് വരാം. പക്ഷേ വർഷങ്ങളോളം, ഇപ്പോൾ ഒരു 20 വർഷമൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം നല്ല ക്വാണ്ടിറ്റിയിൽ പുക വലിച്ച ഒരാൾക്ക് പല ചേഞ്ചസും പെർമനൻ്റ് ആയിരിക്കും. അതിനുള്ളിൽ തന്നെ പല ഡിസീസസും വന്നു തുടങ്ങാം, അസുഖങ്ങളും വന്നു തുടങ്ങാം.
1: ഓക്കെ, പെട്ടെന്ന് പുകവലി നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ വിറയൽ, ദേഷ്യം വരല്, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
2: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിക്കോട്ടിൻ നമ്മുടെ ബ്രെയിനിന് ആവശ്യമാണ്. അപ്പോൾ നിക്കോട്ടിൻ ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും, അത് കിട്ടാത്ത ഒരു സാഹചര്യത്തെ നമുക്ക്, നിക്കോട്ടിൻ ഇല്ലാത്തൊരു സമയത്ത് ഒരു വിഡ്രോവൽ പോലത്തെ എന്താ പറയുക, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. സാധാരണ തലവേദനയായിരിക്കും ഇവർ പറയുക, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ്, ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, അസ്വസ്ഥനായിരിക്കും, ദേഷ്യം വരാം, ഉറക്കം നഷ്ടപ്പെടാം, വല്ലാത്ത വിശപ്പ്. അന്ന് അതിനൊപ്പം ചിലർ പറയും കോൺസ്റ്റിപ്പേഷൻ, ശരിക്കും വയറ്റൊന്നും പോകുന്നില്ല. ഇതിനൊപ്പം മറ്റൊരു കാരണം കൂടെയുണ്ട്, നമ്മുടെ ദിനചര്യയിലുള്ള പല ആക്ടിവിറ്റീസും ഇവർ സ്മോക്കിങ്ങിനൊപ്പം അസോസിയേറ്റ് ചെയ്യും. പലരോടും ചോദിക്കുമ്പോഴേ രാവിലെ എഴുന്നേറ്റ് എപ്പോഴാണ് ആദ്യത്തെ പഫ് എടുക്കുന്നത്, അപ്പോൾ അവർ പറയാ ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകണതിൻ്റെ ഒപ്പമാണ്, പുക എടുത്താലേ വയറ്റൊന്ന് പോവുള്ളൂ. സോ എടുത്തില്ലെങ്കിൽ അവരത് ആ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ചായക്കൊപ്പം പുക വലിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും, മൊത്തം മൂഡ് ഡൗൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം, ഭയങ്കര ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ മാറാൻ എന്ത് വേണം, നെക്സ്റ്റ് നിക്കോട്ടിൻ, അടുത്ത നിക്കോട്ടിൻ്റെ സോഴ്സിലോട്ട് പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അടുത്ത പഫിലോട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുകവലി നിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾ ഏറ്റവും അധികം ഫേസ് ചെയ്യാൻ പോകുന്നതും ഈ വിഡ്രോവൽ സിംറ്റംസ് ആണ്. ആ വിഡ്രോവൽ സിംറ്റംസ് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം പുകവലി നിർത്താൻ തീരുമാനമാക്കിയാൽ മറ്റ് ഐറ്റംസ് പോലെ നമ്മൾ മറ്റ് ഹാബിറ്റ് പോലെ കുറച്ച് കുറച്ച് കൊണ്ടുവരല്ല, സെസഷനിലോട്ട് പോകുന്ന ഒരാൾ, ടൊബാക്കോ ക്വിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ 100% ക്വിറ്റാണ്. അപ്പം ഇന്ന് 20 എന്താ പറയുക, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നാളെ നിർത്താൻ തീരുമാനിച്ചാൽ നാളെ ഒന്നും എടുക്കാൻ പാടില്ല, ഒറ്റയടിക്കാണ് നിർത്തുന്നത്. അപ്പോൾ ഒരു 24 മണിക്കൂർ ഇദ്ദേഹത്തിന് ഈ സിംറ്റംസ് ഒന്ന് മറികടക്കാൻ പറ്റിയാൽ അതായിരിക്കും ക്വിറ്റ് ചെയ്യാനുള്ളതും ഇത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ലക്ഷണം. അപ്പോൾ ഈ വിഡ്രോവൽ വരുമ്പോൾ എത്രയും പെട്ടെന്ന് പഫിലോട്ട് ചെന്നെത്താനുള്ളൊരു അല്ലെങ്കിൽ അടുത്ത സിഗരറ്റ് എടുക്കാനുള്ളൊരു പ്രവണത കൂടുതലാണ്. അപ്പോൾ ആ സോഴ്സ് മെറ്റീരിയൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് നീക്കുക, പുകവലി ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും അത് വരിക. ആ പ്രവണതകളുടെ സാഹചര്യം ആ ഒരു സമയത്ത് ഒഴിവാക്കാനും നോക്കണം.
1: ഓക്കെ, ഇപ്പൊ സ്ഥിരമായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുകവലി നിർത്തണം, പക്ഷെ സ്വയം നിർത്താനായിട്ട് കഴിയുന്നില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും മെഡിക്കൽ സഹായങ്ങൾ കൗൺസിലിംഗ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഗവൺമെന്റ് തലത്തിൽ?
2: ഷുവർ ഇനഫ്. ഇപ്പൊ ഒരാള് പുകവലിച്ച് ഇപ്പോൾ പുകവലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അടുത്ത് നടന്ന ഒരു സ്റ്റഡിക്ക് അനുസരിച്ച് ഇപ്പോൾ പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ 50% കൂടുതൽ ആൾക്കാർ എപ്പോഴെങ്കിലും നിർത്തണം എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് മോട്ടിവേഷൻ. അപ്പം മോട്ടിവേഷൻ അനുസരിച്ചിട്ടാണ് എങ്ങനെ ക്വിറ്റിങ്ങിലോട്ട് പോകാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ അസസ് ചെയ്യുക. ഒന്ന്, അഡിക്ഷൻ്റെ ലെവൽ എന്തോരമുണ്ട്, ഇദ്ദേഹത്തിന് നിർത്താനുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു താല്പര്യമുണ്ടോ, നല്ല മോട്ടിവേറ്റഡ് ആയ ഒരാളാണോ. ഇപ്പോൾ അഡിക്ഷൻ കാര്യമായിട്ടില്ല, മോട്ടിവേഷൻ അത്യാവശ്യമുണ്ടെങ്കിൽ വേറെ മരുന്നുകളൊന്നുമില്ലാതെ തന്നെ ഇദ്ദേഹത്തിന് ക്വിറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്തവരുണ്ട്, ഏകദേശം ഒരു 3-5% സ്മോക്കേഴ്സിൽ ഏകദേശം 3-5% ആൾക്കാരും സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്തവരാണ്. പക്ഷെ അവരൊക്കെ മിക്കവാറും അഡിക്ഷൻ ലെവൽ കുറവായിരിക്കും. ഇനി അഡിക്ഷൻ ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചിലപ്പോൾ ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ അസിസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ടൊബാക്കോ സെസേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സെസേഷൻ സെൻറ്ററിൽ ആദ്യത്തെ ആൾ അവിടെ കൗൺസിലറാണ്, ഡോക്ടർ എത്തണേക്കാൾ മുന്നേ. കൗൺസിലർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അഡിക്ഷൻ ലെവൽ എന്താന്ന് മെഷർ ചെയ്യും, നിർത്താനുള്ള താല്പര്യം കൂടെ മെഷർ ചെയ്യും. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് എന്ന് നിർത്താം, പല സ്റ്റേജസ് ഉണ്ട് ഇതിന്. അപ്പോൾ എന്ന് നിർത്താം, അപ്പോൾ ആ ഡേറ്റ് സെറ്റ് ചെയ്യുന്ന ഈ പുക വലിക്കുന്ന ആൾ തന്നെയാണ്. എത്രാം തീയതി നമ്മൾ നിർത്താനുള്ള പ്ലാൻ തുടങ്ങാം. അപ്പോൾ ചിലർ പറയും ഇപ്പം എനിക്ക് എന്തായാലും പറ്റില്ല, 1 മാസം കഴിഞ്ഞിട്ട് മതി.
1: നിർത്തണം.
2: അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡേറ്റ് കൊടുക്കുക 1 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്, അപ്പോഴത്തേക്കും വരിക. അന്നത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി,
1: മാനസികമായി
2: റെഡിയായിട്ട് ഇദ്ദേഹം വരികയാണ്. അപ്പോൾ ഡേറ്റ് ചെയ്യാൻ നിർത്താനുള്ള ഒരു ഡേറ്റ് തീരുമാനിച്ചു. ആ നെക്സ്റ്റ് 24 മണിക്കൂറാണ് ഏറ്റവും ക്രൂഷ്യൽ, കാരണം ഏറ്റവും അധികം ക്രേവിങ് വരാൻ പോണത് ഈ 24 മണിക്കൂറിലാണ്. അപ്പൊ 24 മണിക്കൂർ കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റസ് എങ്ങനെയെന്ന് നമ്മൾ വീണ്ടും റീഅസസ് ചെയ്യും. അത് ഓവർഫോൺ നമുക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ഓരോ ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞിട്ട്, പിന്നെ റിപ്പീറ്റ് വിസിറ്റുകളാണ്. സെസേഷൻ സെന്ററിലോട്ട് വരാം, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനെ നേരിട്ടിട്ട് നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മുടെ മേജർ സ്ഥാപനം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകൾ, താലൂക്ക് ലെവൽ തൊട്ടിട്ട് മുകളിലോട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം നമുക്ക് ടൊബാക്കോ സെസേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സെൻറ്റേഴ്സിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ കൗൺസിലർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു പോസ്റ്റ് ആയിരിക്കില്ല, മിക്കവാറും അവിടുത്തെ നഴ്സിംഗ് ഓഫീസറായിരിക്കും, ഇതിനു വേണ്ടി ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള നഴ്സിംഗ് ഓഫീസറായിരിക്കും. അവർ ഇതുപോലെ ഈ പ്രോസസ്സ് എന്താണെന്ന് അവർ ആദ്യം മനസ്സിലാക്കി കൊടുക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എങ്ങനെ അത് ഒഴിവാക്കാം. ഈ വിഡ്രോവലിൻ്റെ സമയത്ത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മാനസികമായിട്ട് മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ്. ഒരു കായിക വിനോദമായിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോവുകയോ, ഈ സമയത്ത് ഒരു യാത്രയ്ക്ക് പോവുകയോ, അല്ലെങ്കിൽ എക്സസൈസിന് നടക്കുകയോ. ചിലർ യോഗയിലോട്ട് തിരിയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോട്ട്, ഒരു പസിൽസ് അല്ലെങ്കിൽ
1: സോഷ്യൽ മീഡിയ.
2: സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ടാവും. സോ പെട്ടത് എന്താ, കുറച്ച് ഫിസിക്കലി ഇൻവോൾവ് ആവുന്നതും ഈ റിവാർഡ് തരുന്നതും. ഇപ്പൊ നേരത്തെ നിക്കോട്ടിൻ നമുക്ക് റിവാർഡ് തരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ ഞാൻ ഹാപ്പി ആവുന്ന ഒരു ഒരു അച്ചീവ്മെന്റിലോട്ട് ഇൻവോൾവ് ആക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ അവരോട് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ക്വിറ്റിങ്ങിലോട്ട് പോവുക. അപ്പോൾ ക്വിറ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1-6 മാസങ്ങളിൽ ഇദ്ദേഹം നിർത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിർത്തി അതേപോലെ തന്നെ പിന്നെ ഒരു പഫ് പോലും എടുക്കാതെ നിർത്താൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതിനുള്ളിൽ ഏറ്റവും അധികം സാധ്യത തിരിച്ച് റിലാപ്സ് ഉണ്ടാവാനുള്ളതാണ്. അപ്പം ഈ പറഞ്ഞത് ദാറ്റ് ഇസ് ജസ്റ്റ് ബൈ കൗൺസിലിംഗ്. നല്ലവണ്ണം അഡിക്ഷൻ ഉള്ളവർക്ക് എന്തുണ്ടാവും, വിഡ്രോവൽ വളരെയധികം സിവിയർ ആയിരിക്കും. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ നിക്കോട്ടിൻ സപ്ലിമെന്റ്സ് കൊടുക്കും. ഒരു നിക്കോട്ടിൻ റിപ്ലേസ്മെന്റ് തെറപ്പി എന്ന് പറയും. അവിടെയാണ് ഈ നിക്കോട്ടിൻ ഗംസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഇപ്പോൾ നിക്കോട്ടിൻ ഗംസ് ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വരണമെന്നില്ല, അല്ലാതെ തന്നെ ഓവർ ദ കൗണ്ടർ പലയിടത്തും കിട്ടുന്നുണ്ട്. നിക്കോട്ടിൻ ഗം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. കാരണം നിക്കോട്ടിൻ ആണ് അഡിക്റ്റീവ് സബ്സ്റ്റൻസ്, അത് മെല്ലെ കുറച്ചു കൊണ്ടുവരണം. അപ്പോൾ നിക്കോട്ടിൻ ഗമ്മാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 12 ആഴ്ചത്തെ ഒരു കോഴ്സാണ് കൊടുക്കുക. ആദ്യത്തെ ഒരു 6 ആഴ്ചത്തേക്ക് എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു ഗം എടുക്കേണ്ടത്. പിന്നെ ഈ 6 ആഴ്ച കഴിയുമ്പോൾ 7 to 9 ആഴ്ച വരെ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടും. 2 മണിക്കൂർ ഇടവിട്ടിട്ട് എന്നുള്ളത് മാറ്റി 4 to 6 മണിക്കൂർ വരെ ഇടവിട്ടിട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 9 to 12 വരെ 8 മണിക്കൂർ കൂടുമ്പോൾ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇത്രയും സമയം അവർക്ക് നിക്കോട്ടിൻ ഇല്ലാതെ മെല്ലെ ശരീരത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് മെല്ലെ അത് നിർത്തുന്നത്. പക്ഷെ പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിക്കോട്ടിൻ ഗമ്മ് തന്നെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അറിയാതെ നിക്കോട്ടിൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിൽ ഒറ്റയടിക്ക് തന്നെ ഇത് ശരീരത്തിൽ വരുമ്പോൾ അതിനും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവാം.
1: ഇപ്പോൾ നമുക്കറിയാം സ്കൂളുകളുടെ പരിസരത്തൊന്നും പുകയില വിൽക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ പുകയില വിൽക്കുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ്സ് ഒക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ വിൽപ്പനയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ?
2: ഇപ്പോൾ 2003 ഈ കോട്ട്പ എന്ന് പറഞ്ഞ ആക്ട് വരുന്നത്. അപ്പോൾ ഈ കോട്ട്പ ആക്ടിൽ അതിനുശേഷം അതിൻ്റെ സെക്ഷൻ 6 എന്ന് പറയും, അത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 18 വയസ്സിന് താഴെയുള്ളവരുടെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഈ ആക്ട് വഴി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് ആർക്കും ഇത് വിൽപ്പന നടത്താൻ പാടുള്ളതല്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വഴി ഇത് വിൽപ്പന നടത്താനും പാടില്ല.
1: ക്യാരിയർ ആക്കാനും പറ്റില്ല.
2: ക്യാരിയർ മാത്രമല്ല, ചില കടകളിൽ കയറുമ്പോൾ കാണാം അച്ഛനായിരിക്കും സ്റ്റോർ റൺ ചെയ്യുന്നത്. ഹോളിഡേ ആയ കാരണം ആ കുട്ടി വന്നിട്ടുണ്ടാവും.
1: ഓക്കെ ഓക്കെ.
2: അപ്പൊ അച്ഛൻ കാഷ്യറിൽ നിൽക്കുമ്പോൾ അത് എടുത്തു കൊടുക്കുമെന്ന് പറയാൻ പോലും പാടില്ല. അപ്പൊ കുട്ടി വഴി ഒരു സെയിൽസ് നടത്താൻ പാടില്ല. ഇനി അടുത്തത് സ്കൂളുകളുടെ 100 വാര 100 യാർഡ്സ്, അത് അന്ന് ആക്ട് ഉണ്ടാക്കിയ സമയത്തുള്ളതാണ്. 100 യാർഡ്സ് എന്ന് പറയുമ്പോൾ 91.4 meters വരും. ഇത്രയും ഒരു ഡിസ്റ്റൻസിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതോ വിൽപ്പന ചെയ്യുന്നതായ കടകളൊന്നും ഉണ്ടാകാനും പാടില്ല. അതിനുശേഷമുള്ള ഡിസ്റ്റൻസിൽ എങ്ങാനും അവർ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അവിടെ അവർ ഒരു ബോർഡ് വെച്ചിട്ടിരിക്കുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യമാണ്, 18 വയസ്സിന് താഴെയുള്ള ആർക്കും വിൽപ്പന നടത്തുന്നതല്ല എന്നുള്ളത്. ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാൽ ഇവർക്ക് ഫൈൻ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലുള്ള പെനാൽറ്റികൾ നമ്മുടെ കോട്ട്പ ആക്ടിനേക്കാളും കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആണ്. ഇപ്പോൾ ഒരു സ്കൂളുടെ 100 വാരയ്ക്കുള്ളിൽ ആരെങ്കിലും ഇത് സെയിൽസ് നടത്തുകയാണ്, അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ആർക്കെങ്കിലും ഇതിൻ്റെ സെയിൽസ് നടത്തുകയാണ്, 200 രൂപ മാത്രമേ ഫൈൻ ഉള്ളൂ. പഴയ ഒരു എമൗണ്ട് ആണ്, അടച്ചാൽ അവർക്ക് പെനാൽറ്റി അടക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ആരെങ്കിലും ഈ കുട്ടിക്ക് ടൊബാക്കോ മാത്രമല്ല, നേരത്തെ പറഞ്ഞ സൈക്കോട്രോപ്പിക് ഡ്രഗ്സ് ഏതെങ്കിലും നാർക്കോട്ടിക്സോ എന്തെങ്കിലും കൊടുക്കുന്നു, അതോ അല്ലെങ്കിൽ അദ്ദേഹം ഇത് കൺസ്യൂം ചെയ്യാനുള്ള കാരണക്കാരാകുന്നുണ്ട് എങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപയും 7 വർഷം വരെ കഠിന തടവും അതിൽ വരുന്നുണ്ട്. സോ പല ആക്ടുകൾ ഇതിലുണ്ട്. പക്ഷേ ഒരു സംഭവമുണ്ട്, നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഇതിന് ഒരുമിച്ചിട്ട് ഇതിനുവേണ്ടി നിൽക്കണം
1: എല്ലാവരും.
2: കാരണം ഇത് പോലീസിന്റെയോ എക്സൈസിന്റെയോ ഡിപ്പാർട്ട്മെന്റുകളുടെ മാത്രമോ ഹെൽത്തിന്റെയോ ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഒരു ഫംഗ്ഷൻ ആയിട്ടല്ല. അതുകൊണ്ടാണ് എല്ലാ സ്കൂളുകളും സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ സ്കൂളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, പബ്ലിക് എന്നുള്ളതുകൊണ്ട് പാരന്റ്സ് എന്നുള്ളതുകൊണ്ട്, ഇവരെല്ലാം ചേർന്നിട്ട് വേണം കുട്ടികളെ ഒരുമിച്ച് രക്ഷപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ
1: ഇവരിൽ
2: നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ.
1: പാരന്റ്സ് പുകവലിച്ചിട്ട് നീ പുകവലിക്കരുത് എന്ന് പറയുന്നത് അവർ മാതൃകയാവണം അല്ലേ? ഓക്കെ. അപ്പൊ ഈ പുക ഇല വിരുദ്ധ ദിനത്തില് ഇപ്പോ പുകവലിക്കുന്നവരോടും വലിക്കാത്തവരോടും വലിക്കാൻ തുടങ്ങാം, വലിച്ചു നോക്കിയാലോ എന്ന് ചിന്തിക്കുന്നവരോടും എന്താണ് ഡോക്ടർ പറയാനുള്ളത്?
2: ഇപ്പം ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ പുകയില ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പോയി സംസാരിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ പുകയില ഒരു പ്രശ്നമല്ല, മറ്റ് നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടല്ലോ അതാണ് പ്രശ്നം. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇതൊരു ചവിട്ടുപടി പോലെയാണ്, ഇതാണ് ഒരു ഗേറ്റ് ഓപ്പണർ. ഏറ്റവും എളുപ്പം കിട്ടാവുന്നതും ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഒരു ഹാബിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം,
1: ലീഗലും കൂടെയാണ്. നമ്മുടെ നാട്ടിൽ,
2: കാരണം ഇത് മുഴുവനായിട്ട് ബാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടങ്ങാൻ പറ്റുന്ന, എളുപ്പം തുടങ്ങാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ്. പക്ഷെ ഒരു ക്യൂരിയോസിറ്റിക്കാണെങ്കിലും തുടങ്ങി ഈ ഒരു സ്വഭാവം വർഷങ്ങൾ കൊണ്ട് പലതരത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല ബാധിക്കുന്നത്, ഏകദേശം നമ്മുടെ ലൈഫ് സ്പാനിൽ നിന്നും, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുടെ ലൈഫ് സ്പാനിൽ നിന്നും ഏകദേശം ഒരു 15 വർഷത്തോളം കട്ട് ഡൗൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി പുരുഷന്മാരിൽ ഒരു 70 എന്ന് വിചാരിക്കുക,
1: 55,
2: അത് മെല്ലെ ഒരു 15 വർഷത്തോളം നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അത് കുറച്ചു കൊണ്ടുവരികയാണ്.
1: എവിടെ പറഞ്ഞു കേട്ടോ, ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും ലൈഫിന്റെ 5 മിനിറ്റ് നിങ്ങൾ കളയാണ്, കുറയ്ക്കുകയാണെന്നുള്ളത് ശരിയാണല്ലേ?
2: ശരി, ഷുവർ ആയിട്ടും. കാരണം എല്ലാവരുടെയും ഇപ്പൊ ഏജിങ് പ്രോസസ് എന്ന് പറഞ്ഞല്ലോ, ഏജിങ് പ്രോസസ്സും അതേപോലെ ഇത് അടിഞ്ഞുകൂടുന്ന ഇതിന്റെ പലതരത്തിലുള്ള വേസ്റ്റ് കാരണവും ഒരു അവയവം മെല്ലെ മെല്ലെ അതിന്റെ നോർമൽ ഫങ്ഷൻ നിന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എന്തിനെ ബാധിക്കുന്നത്? നമ്മുടെ ലൈഫിൻ്റെ എക്സ്പെക്റ്റൻസി തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഒരു 15 വർഷത്തോളം നമ്മൾ സ്വന്തമായിട്ട് കുറയ്ക്കുകയാണ്. ഇനി അതല്ല, ഞാനൊരു ഹാബിറ്റ് എടുത്തു, അത് തുടങ്ങി, അത് മറ്റുള്ളവരെ ബാധിക്കുന്ന തരത്തിലോട്ട് മാറ്റരുത്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ് ആയിട്ട് പബ്ലിക്കായ ഒരു സ്ഥലത്ത് നമ്മൾ പുക വലിക്കാതിരിക്കാൻ, പ്രത്യേകിച്ചും വീടിനകത്തും. അതുപോലെ തന്നെ നേരത്തെ തേർഡ് ഹാൻഡ് സ്മോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പുക വലിച്ചു കഴിഞ്ഞു ഇനി റിസ്ക് ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ആ പർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരെ പുക വലിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, നമ്മുടെ സ്വന്തം ശരീരം മാത്രം നമ്മൾ മോശമാക്കിയാൽ മതി, അതിലോട്ട് മറ്റുള്ളവരെയും കൂടെ അതിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല.
1: അപ്പൊ താങ്ക് യു സോ മച്ച് മാം, ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം, ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
2: വളരെയധികം താങ്ക്സ്.
1: ഡോക്ടർ കാവ്യ ആയിരുന്നു ഇന്ന് നമുക്ക് പുകയിലയുടെ ദോഷവശങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നത്. ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ, നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം ആൻഡ് ഡെപ്യൂട്ടി DMO കൂടെയാണ്. മാമിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക HLY FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

Day-day. Day-day.

0: എന്നിട്ട്
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: നേത്രദാനം, മഹാദാനം, ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
6: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
5: അപ്പൊ കറണ്ട് ബില്ലിന്?
6: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
5: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
6: തീർച്ചയായും.
1: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.
8: Law Point, know your rights.
9: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ലാ പോയിന്റിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നിയമവും നിയമവശങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നിയമം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയാണ്, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കുള്ള അവകാശങ്ങളെയും അതിനോടൊപ്പം തന്നെ അവർ അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായി പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ Article 91A, രാജ്യത്തെ ഓരോ പൗരനും ഉള്ളതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഭാവന പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യവും, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പൂർണ്ണമായിട്ടും നൽകുന്നുണ്ട്. കോളേജ് മാഗസീനുകളിൽ സ്വതന്ത്രമായിട്ട് എഴുതാനും ജനാധിപത്യപരമായ രീതിയിൽ തങ്ങളുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനും മത്സരിക്കാനുമുള്ള അവകാശങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇന്ത്യ ലിങ്ക്ഡ് ഓൺ കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഈ ക്യാമ്പസുകളിലൊക്കെ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ക്യാമ്പസിലെ ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലോ ആകരുത് എന്നതാണ് കോടതികൾ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അവകാശങ്ങൾക്കുമൊപ്പം തന്നെ കടമകളും ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട്. പലപ്പോഴും ക്യാമ്പസുകളിൽ വരുന്ന കാര്യങ്ങളും നമ്മൾ അങ്ങനെ അത്തരത്തിൽ കാണാറുണ്ട്. ഇന്നത്തെ ലാ പോയിന്റിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സൈബർ സുരക്ഷയെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഡിജിറ്റൽ ലോകം വളരെ വലുതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമയത്ത് അവരെല്ലാവരും ഇന്ന് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ തന്നെയാണ്. പക്ഷേ ഈ സൈബർ സുരക്ഷ, അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങളിൽ നിയമം എന്താണ് പറയുന്നത്, കൂടുതലായി കേൾക്കാം നമുക്ക് ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയൻ വിദാഹലി 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെയറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. നമ്മൾ ക്യാമ്പസിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞുള്ളേ. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികളുടെ ജീവിതം വലിയൊരു പങ്കും എവിടെയാണ്? ക്യാമ്പസിനേക്കാൾ ഉപരിയായിട്ട് ഈ സ്മാർട്ട് ഫോണുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെയാണ്, ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും സ്നാപ്ചാറ്റിലൊക്കെയാണല്ലേ. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തമാശയുടെ പുറത്തോ വിദ്യാർത്ഥികൾ ചെന്നുപെടുന്ന വലിയൊരു കെണിയാണ് ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വിവര സാങ്കേതിക വിദ്യാ നിയമം അഥവാ IT Act 2000 ഇതിനെക്കുറിച്ച് വ്യക്തമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കുക, മറ്റൊരാളുടെ ചിത്രങ്ങൾ മോശമായി ഉപയോഗിക്കുക, മറ്റൊരാളുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക എന്നിവയെല്ലാം എന്താണ്? ഈ നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. പലപ്പോഴും തമാശയ്ക്ക് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ഒക്കെ പേരിൽ ഉണ്ടാക്കുന്ന വ്യാജ അക്കൗണ്ടുകൾ പിന്നീട് പോലീസിന്റെ സൈബർ സെൽ അന്വേഷണത്തിലേക്ക് കേസുകളിലേക്കൊക്കെയാണ് വഴിതിരിച്ചുവിടാറ്. അപ്പോ വിദ്യാർത്ഥികളോടാണ് തമാശയും കോളേജ് ലൈഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊരിക്കലും ഒരു നിയമം വയലേറ്റ് ചെയ്യുന്ന രീതിയിലേക്കായി മാറരുത്. സൈബർ ഇടം എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. ഈ ഡിജിറ്റൽ ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗമില്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ എങ്ങനെ നമ്മൾ അത് യൂസ് ചെയ്യുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ സൈബർ ട്രോളിങ്ങും അതും ഭയങ്കര ഒരു എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വരുന്ന ഒരു കാര്യമാണ്. അതിലും വിദ്യാർത്ഥികളുടെ ഒരു പങ്കുണ്ടല്ലേ. തുടർന്ന് കേൾക്കാം നമുക്ക് ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിദ്യാഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Law Point. Know your rights.
1: മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു മോശം പ്രവണത തന്നെയാണ് ഓൺലൈൻ ട്രോളിങ്ങും അതുപോലെ തന്നെ സൈബർ ബുള്ളിയിങ്ങും. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒരു സഹപാഠി നിരന്തരമായിട്ട് ബോഡി ഷെയിം നടത്തുകയോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുകയോ മാനസികമായിട്ട് വേട്ടയാടുകയോ ചെയ്താൽ സൈബർ സ്റ്റാക്കിംഗ് ചെയ്യുന്നത് എന്താണ്? ഐടി ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354D പ്രകാരവും കുറ്റകൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊന്നും ഈ ഒരു കാര്യം ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. തമാശയായിരിക്കും, പക്ഷേ തമാശയ്ക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ഗൗരവകരമായ കാര്യങ്ങൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്, മോശമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്, മോഫിംഗ് അല്ലെ, അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ മക്കളെ, ജാമ്യം ഇല്ലാത്ത കുറ്റമാണ് കേട്ടോ. ജാമ്യം കിട്ടില്ല, നടക്കില്ല എന്നുള്ളതാണ്. ഐടി ആക്ട് സെക്ഷൻ 67 പ്രകാരം ഇന്റർനെറ്റിലൂടെയുള്ള അശ്ലീല ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സന്ദേശങ്ങളോ പ്രചരിപ്പിച്ചാൽ ആദ്യത്തെ കുറ്റത്തിന് 3 വർഷം വരെ തടവും വൻ തുക പിഴയും ലഭിക്കുന്നുള്ളതാണ്. അപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്കോ ഷെയറോ കമന്റോ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്നത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ എന്ന് ചിന്തിക്കാൻ ഓരോ വിദ്യാർത്ഥിയും തയ്യാറാവേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടി നിന്നാൽ മതി, ഇല്ലെങ്കിൽ 8 പണി കിട്ടും. നിയമം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് വേണം. അതല്ലാതെ ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ല എന്നൊരു തോന്നലിലാണെങ്കിൽ വെറുതെ ആകട്ടെ, അത് വെറും തോന്നൽ തന്നെയായിരിക്കും. കാരണം നിയമം നല്ല രീതിയിൽ നിങ്ങളെ പൂട്ടും. കാരണം നിയമം അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ സൈബർ സെക്യൂരിറ്റിയും ഇപ്പോൾ 10 times സ്ട്രോങ് ആയി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ഫുട് പ്രിന്റിനെ പറ്റിയാണ്. കേൾക്കാം ലോ പോയിന്റിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റിരിൻ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട്.

മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്താണ്? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടുമാണ്. അതായത് നമ്മൾ ഇന്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു മെസ്സേജോ ഫോട്ടോയോ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും അതിന്റെ രേഖകൾ എന്താണ് സൈബർ ഫോറൻസിക് വഴി പോലീസിനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സൈബർ കേസിൽ അല്ലെങ്കിൽ പോലീസ് കേസിൽ പെട്ടാൽ പോലും പിന്നീട് പാസ്പോർട്ട് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ വിദേശത്തെ പഠനമൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി നശിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഡിജിറ്റൽ ലോകത്ത് ഇടപെടുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ലോ പോയിന്റിന്റെ എപ്പിസോഡ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാന നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാവുക മാത്രമല്ല അത് പാലിക്കുമെന്ന് കൂടി വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നിയമങ്ങൾ യൂസ്ഫുൾ ആയെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ലോ പോയിന്റിന്റെ അധ്യായത്തിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ളൊരു സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന നിയമവും നിയമവശങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹ്ലി ഫ്രം 90.4 കേട്ട്.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ സോളർ പവർ സീറോ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ പി എം സൂര്യഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, എം ബി എ ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
0: PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
7: അലയടിക്കുന്ന ജനപദങ്ങളുടെ സ്പന്ദനങ്ങൾ, അണിയറയിൽ രൂപപ്പെടുന്ന പുതിയ അധികാര സമവാക്യങ്ങൾ, ചരിത്രത്തിന്റെ വരികൾക്കിടയിലൂടെ വർത്തമാനകാലത്തിന്റെ അടിയൊഴുക്കുകളിലേക്ക് ദൂരദർശനി തിരിക്കുന്ന റേഡിയോ പരമ്പര ആഴ്ചവട്ടം ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുമ. ആദ്യം ആനുകാലിക വിശേഷം. ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ അഴിച്ചുപണിക്ക് വഴിയൊരുക്കി സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന് അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് സർക്കാർ അടിയന്തര ഉത്തരവിറക്കിയിരിക്കുന്നുവെന്നതാണ്. കടുത്ത പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന 9 ജില്ലകളിലാണ് സീറ്റുകൾ കൂട്ടിയത്. ഇതിൽ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30% വീതം സീറ്റും 2 ജില്ലകളിൽ 20% വീതം സീറ്റുമാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലായി 361,044 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ പുതുതായി അനുവദിച്ച 352 താൽക്കാലിക ബാച്ചുകളും ആനുപാതിക വർധനവും കൂടി വരുന്നതോടെ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 4.26 ലക്ഷത്തോളമായി കുതിച്ചുയരും. കേരളത്തെ ഒന്നടങ്കം നടുക്കിയ അട്ടപ്പാടി മധുവധക്കേസിൽ സുപ്രധാനമായ വിധിന്യായവുമായി ഹൈക്കോടതി രംഗത്തെത്തിയത് പോയ വാരം. അപ്പീലുകൾ പരിഗണിച്ചുകൊണ്ട് കേസിലെ 1-ാം പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ മറ്റ് പ്രതികളിൽ 12 പേരുടെ ശിക്ഷ കടുപ്പിച്ചുകൊണ്ട് അത് ജീവപര്യന്തമാക്കി ഉയർത്തി. വിചാരണ കോടതി മുൻപ് 3 മാസത്തെ ശിക്ഷ മാത്രം വിധിച്ചിരുന്ന 16-ാം പ്രതി മുനീറിന്റെ ശിക്ഷ 1 വർഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ക്രൂരമായ ഈ അതിക്രമത്തിൽ SC/ST നിയമത്തിലെ 325, 325A വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടാണ് കോടതി ശിക്ഷാ കാലയളവ് വർദ്ധിപ്പിച്ചത്. ഭരണകൂടത്തിന്റെ സുരക്ഷാവേലിക്കുള്ളിലെ അപ്രതീക്ഷിത അച്ചടക്ക നടപടിയാണ് അടുത്തത്. കഴിഞ്ഞ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉത്തരവിറങ്ങി. പിണറായി വിജയന്റെ വിശ്വസ്തനായ കഴിഞ്ഞ 25 വർഷമായി കൂടെയുള്ള ഗൺമാൻ അനിൽകുമാർ, അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവർക്കെതിരെയാണ് ഈ ഒരു കടുത്ത നടപടി ഉണ്ടായത്. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മറ്റൊരറിയിപ്പ്. സംസ്ഥാനത്തെ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പോയ വാരം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇത്തവണ 77.97 ആണ് വിജയശതമാനം. ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4.52 ലക്ഷം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 26,826 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. മാർച്ച് 6 മുതൽ 26 വരെയായിരുന്നു പരീക്ഷകൾ. അധികാര കൈമാറ്റത്തിന് ശേഷമുള്ള സൗഹൃദ കാഴ്ചയ്ക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചത് പോയ വാരം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ രാജ്യതലസ്ഥാനത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് പോയ വാരം. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതീകവൽക്കരിക്കുന്ന മനോഹരമായ ഒരു കഥകളി നർത്തകിയുടെ രൂപം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് ഉപഹാരമായി സമ്മാനിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ പ്രമുഖ എഡ്യൂടെക് കമ്പനിയായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രന് 6 മാസം തടവ് ശിക്ഷ എന്നുള്ളതാണ്. കോടതി ഉത്തരവുകൾ ആവർത്തിച്ച് ലംഘിച്ചതിന് സിംഗപ്പൂർ കോടതിയാണ് ബൈജുവിന് ഈ തടവ് ശിക്ഷ വിധിച്ചത്. 2024 ഏപ്രിൽ മുതലുള്ള സ്വത്തുമായി ബന്ധപ്പെട്ട നിരവധി കോടതി ഉത്തരവുകൾ അദ്ദേഹം ലംഘിച്ചതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ദേശീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമബംഗാൾ സർക്കാർ പുതുതായി നടപ്പിലാക്കിയ ഡിറ്റക്ട് ഡിലീറ്റ് ഡീപോർട്ട് അഥവാ കണ്ടെത്തുക ഒഴിവാക്കുക നാടുകടത്തുക എന്ന പുതിയ കർശന നയത്തെ തുടർന്ന് അതിർത്തി മേഖലകളിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭരണപരമായ നടപടികളിലേക്ക് നീങ്ങിയതോടെ നോർത്ത് 24 പർഗാന മാൽഡ ജില്ലകളിലെ അതിർത്തി പോയിന്റുകളിൽ 100 കണക്കിന് ആളുകളാണ് തിരിച്ചു മടങ്ങാനായി ഒത്തുകൂടുന്നത്. നോർത്ത് 24 പർഗാനയിലെ ബസീർഹട്ട് സബ് ഡിവിഷനിലുള്ള ഹക്കിംപൂർ ചെക്ക് പോസ്റ്റിൽ ചൊവ്വാഴ്ച രാവിലെ മാത്രം 100-ലധികം ബംഗ്ലാദേശി പുരുഷന്മാരും സ്ത്രീകളും അതിർത്തി കടക്കാൻ എത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കനത്ത ED റെയ്ഡിന്റെ ഉദ്വേഗജനകമായ വിവരങ്ങൾ പരിശോധിക്കാം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ മരുമകനും ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലടക്കം സംസ്ഥാനത്തെ 12 പ്രമുഖ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരേ സമയം കനത്ത പരിശോധന നടന്നു. വിവാദമായ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ അപ്രതീക്ഷിത പരിശോധന. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലുമാണ് പരിശോധന നടന്നത്. പരിശോധന നടക്കുമ്പോൾ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ പിണറായി വിജയനും മകൾ വീണയും ഉണ്ടായിരുന്നു. ED സംഘം വീടിനുള്ളിൽ വെച്ച് വീണയുടെ മൊഴിയെടുക്കുകയായിരുന്നു. ഇതേസമയം റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വീട്ടിലും പരിശോധന നടന്നു. റിയാസ് ഈ സമയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു. ഈ റെയ്ഡിനെതിരെ CPM ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധവും ഉയർന്നു. ED കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ CPM നേതാക്കൾ കടുത്ത പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ 3 വാഹനങ്ങളിലായാണ് ED സംഘം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലെത്തിയത്. വീടിനുള്ളിൽ പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും വീണയുടെ മകനും പരിശോധനയുമായി സഹകരിക്കുമ്പോൾ വരാന്തയിലും മുറ്റത്തുമായി കേന്ദ്രസേന ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. ED സംഘം എത്തിയ വിവരം അറിഞ്ഞതു മുതൽ നേതാക്കളും അണികളും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ഗേറ്റ് പൂട്ടി കേന്ദ്രസേന കാവൽ നിന്നതോടെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചു. 9 മണിയോടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വി ശിവൻകുട്ടിയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എത്തിയതോടെ അണികളുടെ പ്രതിഷേധ വീര്യം ഇരട്ടിച്ചു. പൊതുജനങ്ങളും തടിച്ചുകൂടിയതോടെ ബേക്കറി ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസിന് റോഡിലെ ഗതാഗതം പൂർണ്ണമായി തടയേണ്ടി വന്നു. ഈ റെയ്ഡിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ HDFC ബാങ്കിലെ അക്കൌണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി മരവിപ്പിക്കുകയും ചെയ്തു. കൂടാതെ വീണയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന് നിർണായകമായ രേഖകളും റെയ്ഡിൽ ED പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതേസമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ജീവനക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു. ED 60% പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഭരണപരമായ മാറ്റങ്ങളിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിയമസഭയിൽ നടത്തിയത് പോയ വാരം. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്നും പോർട്ടുകളും IT പാർക്കുകളും അടിമുടി പരിഷ്കരിക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. പട്ടികജാതി വർഗ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്നും അവർക്ക് ആധുനിക സാങ്കേതിക വിദ്യയും ഭൂമിയും വീടും ഉറപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പുതിയൊരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും UDF സർക്കാർ പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അർഹരായ ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപ എന്ന നിരക്കിൽ വമ്പൻ മെഡിക്കൽ കവറേജാണ് സർക്കാർ ഉറപ്പു നൽകുന്നത്. കൂടാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി നൽകാൻ സർക്കാർ വിപ്ലവാത്മകമായ തീരുമാനമെടുത്തു. ഈ അവധി കാരണം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ വാരാന്ത്യങ്ങളിൽ സ്കൂളുകളിൽ പ്രത്യേക ക്യാച്ചപ്പ് ക്ലാസുകൾ ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ അഴിമതിക്കെതിരെ പുതിയ പോരാട്ടവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ പൂർണ്ണമായ സഹായത്തോടെ കേരളത്തെ പരിപൂർണമായി അഴിമതിരഹിത സംസ്ഥാനമായി മാറ്റാനാണ് പ്രോജക്ട് 0 പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോയ വാരം പ്രഖ്യാപിച്ചു. അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് സർക്കാർ സേവനം ലഭ്യമാക്കാനുള്ള മികച്ച സംവിധാനമൊരുക്കുമെന്നും ഇപ്പോൾ പല സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പോലും കൈക്കൂലി നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടെന്നും അത് കർശനമായി തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വിജിലൻസ് വകുപ്പിനെ ജനങ്ങൾ ഉടൻ അറിയിക്കണമെന്നും വിവരം നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമാക്കി സൂക്ഷിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ആനുകാലിക വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം. ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. മിന്നുന്ന സ്വർണ വിലയുടെ തിളക്കത്തിൽ രാജ്യത്തെ സ്വർണ വായ്പകളും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ സ്വർണ വായ്പകളുടെ ആകെ മൂല്യം മുൻ വർഷത്തേക്കാൾ 50% വർദ്ധിച്ച് 19,00,000 കോടി രൂപയായി ഉയർന്നു. ഇതോടെ സ്വർണ വായ്പാ വളർച്ചയുടെ കാര്യത്തിൽ മറ്റെല്ലാ ചെറുകിട വായ്പകളെയും പിന്നിലാക്കി 1st place. ഒരു പ്രമുഖ ക്രെഡിറ്റ് സർവീസ് കമ്പനിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ കാലയളവിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ വില ഡോളറിൽ 36% വർദ്ധിച്ചത്. മുൻപൊക്കെ സ്വർണ വായ്പയെ ഏറ്റവും അവസാനത്തെ ആശ്രയമായാണ് ആളുകൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ ജനങ്ങൾ ഏറ്റവും സുരക്ഷിതമായി സ്വർണ വായ്പയെ ആശ്രയിക്കുന്നു. എന്നാൽ സാധാരണക്കാരെ ഞെട്ടിക്കുന്ന മറ്റൊരു സാമ്പത്തിക നീക്കം രാജ്യത്തെ ATM ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. പെട്രോൾ ഡീസൽ വില വർധനവിന് പിന്നാലെ രാജ്യത്തെ ATM ഇടപാടുകളുടെ ഫീസും വർദ്ധിപ്പിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് ബാങ്കുകളുടെ ATM മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ നൽകേണ്ട ATM ഇന്റർചേഞ്ച് ഫീസ് നിലവിലുള്ള 19 രൂപയിൽ നിന്ന് 21 ആക്കി ഉയർത്താനാണ് ബാങ്കുകളുടെ നീക്കം. ആഗോള വ്യാപാര രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെ സോളാർ കമ്പനികൾക്ക് കനത്ത തിരിച്ചടിയായി US ഭരണകൂടം ഏർപ്പെടുത്തിയ ഉയർന്ന കസ്റ്റംസ് തീരുവ. ഇതോടെ വ്യാപാര കമ്മി കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്കും കനത്ത പ്രഹരമേറ്റു. 230%-ത്തിലധികം വരുന്ന ഭീമമായ തീരുവ കാരണം ഇന്ത്യൻ സോളാർ കമ്പനികളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും രാജ്യത്തെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാൻ പുതിയൊരു ബദൽ മാർഗവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. 100% എഥനോൾ ഇന്ധന പദ്ധതി രാജ്യത്ത് ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്തൊട്ടാകെ 5,000 എഥനോൾ ഇന്ധന വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികളും എണ്ണ വിപണന സ്ഥാപനങ്ങളും സംയുക്തമായാണ് ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ലഭിച്ച കനത്തൊരു നിരോധന വാർത്തയാണ് അടുത്തത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതി ജപ്പാൻ പൂർണ്ണമായും നിർത്തിവെച്ചു. കയറ്റുമതിക്ക് മുമ്പായി മാമ്പഴങ്ങൾ കൃത്യമായി അണുവിമുക്തമാക്കുന്ന പ്രക്രിയയിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴങ്ങൾക്ക് ജപ്പാൻ കർശന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ജപ്പാനിലേക്ക് വ്യാപകമായി കയറ്റുമതി ചെയ്തിരുന്ന അൽഫോൺസ, കേസർ, ലാംഗ്ര, ബംഗനപ്പള്ളി തുടങ്ങിയ പ്രീമിയം ഇന്ത്യൻ മാമ്പഴ ഇനങ്ങളെ ഈ പുതിയ നിരോധനം കനത്ത രീതിയിൽ ബാധിക്കും. സാമ്പത്തിക രംഗത്തെ അവസാനത്തെ കാര്യം, കറൻസി നോട്ടുകളുടെ നിർമ്മാണത്തിൽ വലിയൊരു പരിഷ്കരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കടലാസിന് പകരം പ്രത്യേക പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള പോളിമർ കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് RBI ഗൌരവമായി പരിഗണിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 10-20 രൂപയുടെ പോളിമർ നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാനാണ് ആലോചന. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം വിനിമയത്തിനുള്ള കറൻസികളുടെ മൂല്യത്തിൽ 11.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ അറിയാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരത്തിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ അതിശക്തമായ തെരുവ് യുദ്ധമുണ്ടായത് പോയ വാരം. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ആരംഭിച്ച സംഘർഷം പിന്നീട് പാളയം പ്രധാന റോഡിലേക്കും നീണ്ടു. KSU SFI ഏറ്റുമുട്ടലിന് പിന്നാലെ സ്ഥലത്തെത്തിയ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ കടുത്ത രീതിയിൽ സംഘർഷമുണ്ടായി. അക്രമാസക്തരായ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും തുടർന്ന് കനത്ത ലാത്തി ചാർജും നടത്തി. ഒടുവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് 4 തവണയാണ് പ്രദേശത്ത് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അണ്ണാ DMK ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് വിമത വിഭാഗത്തിൽപ്പെട്ട 3 പ്രമുഖ MLA തങ്ങളുടെ പദവികൾ അപ്രതീക്ഷിതമായി രാജിവെച്ചത് പോയ വാരം. ഈറോഡ് ജില്ലയിലെ പെരുന്തുരൈ MLA S ജയകുമാർ, ചെങ്കൽപ്പേട്ട് ജില്ലയിലെ മധുരാന്തകം MLA മരഗതം കുമാരവിൽ, തിരുപ്പൂർ ജില്ലയിലെ ധാരാപുരം MLA P സത്യഭാമ എന്നിവരാണ് തങ്ങളുടെ രാജിക്കത്തുകൾ തമിഴ്നാട് നിയമസഭാ സ്പീക്കർ JCD പ്രഭാകർക്ക് സമർപ്പിച്ചത്. രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ഈ 3 പ്രമുഖ നേതാക്കളും തമിഴ്നാട് മന്ത്രിയും TVK നേതാവുമായ ആദവ് അർജുനെ സന്ദർശിക്കുകയും ഔദ്യോഗികമായി TVK പാർട്ടിയിൽ ചേരുകയും ചെയ്തു. ഈ അപ്രതീക്ഷിത രാജിയോടെ തമിഴ്നാട് നിയമസഭയിൽ അണ്ണാ DMKയുടെ ആകെ അംഗസംഖ്യ 44 കുറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ നിയമ നടപടികളിലേക്ക് വന്നുകഴിഞ്ഞാൽ റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥ സംഘത്തിന് നേർക്കുണ്ടായ കടുത്ത ആക്രമണത്തിൽ പോലീസ് കടുത്ത വകുപ്പുകളോടെ FIR രജിസ്റ്റർ ചെയ്തു. കണ്ടാലറിയാവുന്ന 300 CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ 12 പേരെ ഇതിനോടകം തന്നെ കൃത്യമായി തിരിച്ചറിയുകയും 7 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി ജാമ്യമില്ലാത്ത കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CPM ക്യാമ്പിലെ മറ്റൊരു വാർത്ത. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് നീണ്ട 3 വർഷത്തെ കനത്ത കാത്തിരിപ്പിന് ശേഷം പാർട്ടി അംഗത്വം പുതുക്കി നൽകി CPM. മുൻപ് 4 തവണ അപേക്ഷിച്ചിട്ടും ബിനീഷിന് അംഗത്വം പുതുക്കി നൽകാത്തത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടതിനെ തുടർന്നാണ് പാർട്ടി അംഗത്വം നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായത്. അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ വലിയൊരു രാഷ്ട്രീയ അധികാര മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്റെ പദവി ഔദ്യോഗികമായി രാജിവെച്ചത് പോയ വാരം. ബംഗളൂരുവിലെ ലോക്ഭവനിലെത്തി അദ്ദേഹം ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഔദ്യോഗിക രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. തന്റെ രാജിക്ക് പിന്നാലെ നിലവിലെ ഉപമുഖ്യമന്ത്രിയായ DMK ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തെ അവസാനത്തെ കാര്യം. രാജ്യതലസ്ഥാനത്ത് കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ പുതിയ അഴിച്ചുപണികൾ. രാജ്യത്തെ 4 പ്രമുഖ സംസ്ഥാനങ്ങളിൽ പുതിയ BJP സംസ്ഥാന അധ്യക്ഷന്മാരെ കേന്ദ്ര നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ കേന്ദ്രമന്ത്രിസഭയിലും മാറ്റങ്ങൾ ഉറപ്പായി. ഇതിൽ പാർട്ടിയുടെ ഡൽഹി ഘടകത്തിന്റെ പുതിയ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിലെ കേന്ദ്രമന്ത്രിയായ ഹർഷ് മൽഹോത്രയാണ്. 3rd മോദി സർക്കാരിന്റെ 2rd വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഹൃദയഭാഗമായ വൈറ്റ് ഹൗസിന് പുറത്തുള്ള പോലീസ് ചെക്ക് പോസ്റ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ അപ്രതീക്ഷിതമായി വെടിയുതിർത്ത അക്രമി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് പോയ വാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ അതീവ സുരക്ഷാ വീഴ്ചയുണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വൈറ്റ് ഹൗസിന് സമീപമുള്ള പ്രശസ്തമായ പെൻസിൽവേനിയ അവന്യൂവിലെ ചെക്ക് പോയിന്റിലെത്തിയ ഒരു യുവാവ് തന്റെ ബാഗിൽ നിന്ന് തോക്കെടുത്ത് സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തത്. പാകിസ്ഥാനിൽ നിന്നുള്ള അതിദാരുണമായ ഒരു സ്ഫോടന വാർത്തയാണ് അടുത്തത്. തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ക്വറ്റയിൽ റെയിൽവേ ട്രാക്കിന് സമീപമുണ്ടായ അതിശക്തമായ ബോംബ് സ്ഫോടനത്തിൽ 24 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. 50-ലധികം പേർക്ക് സ്ഫോടനത്തിൽ കടുത്ത പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ ഭരണകൂടം ലാഹോറിലെ പ്രധാന റോഡുകൾക്കും സാംസ്കാരിക സ്ഥലങ്ങൾക്കും ഇന്ത്യൻ വിഭജനത്തിനു മുമ്പുള്ള പഴയ പേരുകൾ തിരികെ നൽകാനുള്ള തങ്ങളുടെ ചരിത്രപരമായ തീരുമാനം കടുത്ത സമ്മർദ്ദങ്ങളെ തുടർന്ന് മരവിപ്പിച്ചു. മുഖ്യമന്ത്രി മറിയം നവാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന ഈ പൈതൃക സംരക്ഷണ നീക്കം സമൂഹ മാധ്യമങ്ങളിലെ ചില ഭീകരവാദ ഗ്രൂപ്പുകളുടെയും തീവ്ര നിലപാടുള്ള ബ്ലോഗർമാരുടെയും കടുത്ത എതിർപ്പിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിലേക്ക് നോക്കിയാൽ ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് കടുത്ത പ്രതികാരമായി US സൈനിക താവളത്തിൽ അതിശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 4:50 ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ കനത്ത തിരിച്ചടി ഉണ്ടായതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിനും വിട്ടു നൽകില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ സംസാരിക്കവെയാണ് ട്രംപ് തങ്ങളുടെ കർശന നിലപാട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഒമാന് കടുത്ത ഭാഷയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമായി എപ്പോഴും തുറന്നു കിടക്കണമെന്നും ഏതെങ്കിലും ഒരു രാജ്യം മാത്രം അത് നിയന്ത്രിക്കേണ്ട ഒന്നല്ല എന്നും തങ്ങൾ അതിൽ നിരന്തര നിരീക്ഷണം നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലെ അവസാനത്തെ കാര്യം ചൈനയിൽ നിന്നാണ്. ആഗോളതലത്തിൽ വൻ ശ്രദ്ധയാർജിച്ച പ്രശസ്ത നെറ്റ്ഫ്ലിക്സ് സയൻസ് ഫിക്ഷൻ പരമ്പരയായ 3 Body Problem നിർമ്മാതാവും ശതകോടീശ്വരനുമായ ലിൻകിയെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ മുൻ സഹപ്രവർത്തകൻ ഷൂ യാവോയുടെ വധശിക്ഷ ചൈനീസ് കോടതി നടപ്പിലാക്കി. 2020 നടന്ന ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ചൈനയിലെ ഗെയിമിംഗ് വിനോദ മേഖലകളെ ഒന്നടങ്കം ഉലച്ച ഒന്നായിരുന്നു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാങ്കേതിക രംഗത്തിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. തങ്ങളുടെ ഉപയോക്താക്കൾക്കായി ഇഷ്ട നമ്പർ സ്വയം തിരഞ്ഞെടുത്ത് സിം കാർഡ് നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള പുതിയ ഡിജിറ്റൽ സൗകര്യം പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL നിലവിൽ വന്നു. BSNL കേരള സർക്കിൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ പദ്ധതിയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ BSNL ഓഫീസുകളിൽ നേരിട്ട് പോകാതെയും പേപ്പർ രഹിതമായും പുതിയ കണക്ഷനുകൾ ഉപയോക്താക്കൾക്ക് സ്വന്തമാക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ല് കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ അത്യാധുനിക ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി അനുമതി നൽകി. ഹരിയാനയിലെ ജന്ത് സോനിപത് സെക്ഷനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 10 ബോഗികളുള്ള ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. 1200 കിലോവാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യുവൽ സെൽ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഈ പരിസ്ഥിതി സൗഹൃദ ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിലാവും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, US തുടങ്ങിയ വികസിത രാജ്യങ്ങളോടൊപ്പം റെയിൽ ഗതാഗതത്തിനായി ഹരിത ഹൈഡ്രജൻ വിജയകരമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ടെലികോം വിപണിയിൽ തങ്ങളുടെ വരിക്കാരെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അതിശയകരമായ വമ്പൻ ഓഫറുമായി റിലയൻസ് ജിയോ രംഗത്തെത്തിയിരിക്കുന്നു. ഒരൊറ്റ റീചാർജിൽ ഒട്ടുമിക്ക പ്രീമിയം OTT പ്ലാറ്റ്ഫോമുകളും 100+ ലൈവ് TV ചാനലുകളും ആവശ്യത്തിന് ഹൈസ്പീഡ് ഡേറ്റയും ലഭ്യമാകുന്ന പുതിയ 200 രൂപ ജിയോ OTT പാസ് കമ്പനി ഔദ്യോഗികമായി അവതരിപ്പിച്ചു. വിനോദവും മികച്ച കണക്ടിവിറ്റിയും ഒന്നിച്ചു ചേർത്തുള്ള ഈ പുതിയ പാസ് 28 ദിവസത്തെ കാലാവധിയിലാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുക. വിപണിയിൽ പ്രതിമാസം ഏകദേശം 1500 രൂപയോളം വിലമതിക്കുന്ന വിവിധ ഡിജിറ്റൽ ആനുകൂല്യങ്ങളാണ് ജിയോ കേവലം 200 രൂപയ്ക്ക് ഈ പ്ലാനിലൂടെ തങ്ങളുടെ വരിക്കാർക്ക് നൽകുന്നത്. പോഡ്കാസ്റ്റ് ആസ്വാദകർക്കായി പ്രമുഖ വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് തങ്ങളുടെ പ്രീമിയം വരിക്കാർക്കായി 3 പുതിയ അത്യാധുനിക ഫീച്ചറുകൾ അവതരിപ്പിച്ചത് പോയ വാരം. ഓൺ ദി ഗോ മോഡ്, ഓട്ടോ സ്പീഡ്, ആസ്ക് മ്യൂസിക് എന്നിവയാണ് പുതിയതായി ഉൾപ്പെടുത്തിയ ഫീച്ചറുകൾ. യാത്രകളിൽ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ലിസ്ണർ ഫ്രണ്ട്ലി നിയന്ത്രണങ്ങളാണ് ഓൺ ദി ഗോ മോഡ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ആൻഡ്രോയിഡിലും വൈകാതെ iOS ലഭ്യമാകുന്ന ഈ ഫീച്ചർ ഉപഭോക്താവ് ചലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനാവും വിധം ക്രമീകരിച്ചിട്ടുള്ള ഒരു ലളിതമായ കൺട്രോൾ പേജാണ്. സാങ്കേതിക രംഗത്തെ അവസാനത്തെ കാര്യം, സംസ്ഥാന സർക്കാരിന്റെ IT വകുപ്പിന്റെ പേര് അടിമുടി പരിഷ്കരിച്ചു എന്നുള്ളതാണ്. IT വകുപ്പ് ഇനി മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്ന പുതിയ പേരിലാകും ഔദ്യോഗികമായി അറിയപ്പെടുക. ഇതിന് കേരള ടെക് എന്ന പുതിയ ബ്രാൻഡ് പേരും സർക്കാർ നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT എന്നാണ് ഇതുവരെ ഈ വകുപ്പ് അറിയപ്പെട്ടിരുന്നത്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച വിഷൻ 2031 ഡോക്യുമെന്റിൽ ഉൾപ്പെട്ട കേരള AI മിഷൻ, കേരള എമർജിംഗ് ടെക്നോളജീസ് മിഷൻ എന്നിവ കൂടി ഇതിൽ ലയിപ്പിച്ചുകൊണ്ട് IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജി, ടൂറിസം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ ഭാവി സാങ്കേതിക മേഖലകൾക്ക് ഈ വകുപ്പ് കൂടുതൽ മുൻഗണന നൽകും. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കളിക്കളങ്ങളിലെ പോരാട്ട വീര്യങ്ങൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വമ്പൻ റെക്കോർഡ് നേട്ടവുമായി റൺ മെഷീൻ വിരാട് കോഹ്ലി വീണ്ടും ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഐ പി എൽ ചരിത്രത്തിൽ തുടർച്ചയായി 4 സീസണുകളിൽ 600 റൺസിലധികം നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ബാറ്റർ എന്ന അനശ്വര നേട്ടമാണ് കോഹ്ലി സ്വന്തമാക്കിയത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ നിർണായകമായ ക്വാളിഫയർ 1 മത്സരത്തിലാണ് RCB താരമായ കോഹ്ലി ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഈ മത്സരത്തിൽ 43 റൺസ് തികച്ചതോടെ താരം ഈ സീസണിലും 600 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടു. നേരത്തെ 2023, 2024, 2025 ഐ പി എൽ സീസണുകളിലും കോഹ്ലി തുടർച്ചയായി 600-ലധികം റൺസ് വാരിക്കൂട്ടിയിരുന്നു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അർജന്റീന ക്യാമ്പിനെയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരെയും കടുത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് നായകൻ ലയണൽ മെസ്സിയുടെ പരുക്ക് വാർത്ത പുറത്തു വന്നത് പോയ വാരം. US ഫുട്ബോൾ ലീഗായ MLS ൽ ഫിലാഡൽഫിയ യൂണിയനെതിരായ മത്സരത്തിനിടെയാണ് മെസ്സി പരുക്കിന്റെ ലക്ഷണങ്ങളുമായി കളം വിട്ടത്. ഇന്റർ മയാമി ഫിലാഡൽഫിയ യൂണിയൻ മത്സരത്തിന്റെ 71-ാം മിനിറ്റിൽ മെസ്സിക്ക് തന്റെ ഇടത് തുടയിലെ പേശികളിൽ കടുത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. 73-ാം മിനിറ്റിൽ താരം കളം വിട്ടു. ഇന്ത്യൻ അത്ലറ്റിക്സ് രംഗത്ത് നിന്ന് രാജ്യം കാത്തിരിക്കുന്ന ഒരു പുതിയ വേഗരാജാവ് പിറവിയെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായി പഞ്ചാബിന്റെ യുവതാരം ഗുരീന്ദ്രവീർ സിംഗ് മാറി. റാഞ്ചിയിലെ പ്രശസ്തമായ ബിർസ മുണ്ട അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടം വെറും 10.09 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് താരം പുതിയ ദേശീയ റെക്കോർഡ് ഇട്ടത്. ഫുട്ബോൾ ആരാധകർക്ക് ആശ്വാസമേകുന്ന മറ്റൊരു കാര്യം, ആഴ്ചകളോളം നീണ്ടുനിന്ന വലിയ അനിശ്ചിതത്വങ്ങൾക്കും ഉത്കണ്ഠകൾക്കും ഒടുവിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കായി 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ലോകകപ്പ് ഇന്ത്യയിൽ ടെലിവിഷനിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായതായും അടുത്തയാഴ്ച ആദ്യം തന്നെ ഇത് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ അറിയിച്ചു. IPL ക്രിക്കറ്റിലേക്ക് വീണ്ടും വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ 15-വയസ്സുകാരനായ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി ലീഗിൽ പുതിയ ചരിത്രം എഴുതിയിരിക്കുകയാണ്. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തുന്ന ലോകത്തിലെ ആദ്യത്തെ ബാറ്റർ എന്ന വിസ്മയ റെക്കോർഡാണ് വൈഭവ് സ്വന്തമാക്കിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ കടുത്ത എലിമിനേറ്റർ മത്സരത്തിലാണ് വൈഭവ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഈ മത്സരത്തിന് മുമ്പ് 53 സിക്സറുകളായിരുന്നു താരം സീസണിൽ നേടിയിരുന്നത്. ഹൈദരാബാദിനെതിരെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത വൈഭവ് മത്സരത്തിൽ 7 വമ്പൻ സിക്സറുകൾ കൂടി പറത്തിയതോടെ ആകെ സിക്സറുകളുടെ എണ്ണം 60 ഉയർന്നു. പിന്നീട് 65 സിക്സറുകളായി താരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ മുൻ വിൻഡീസ് ഇതിഹാസം ക്രിസ് ഗെയിൽ 2012 സ്ഥാപിച്ച 59 സിക്സറുകളുടെ റെക്കോർഡാണ് ഈ 15-കാരൻ തകർത്തത്. ഫിഫ ലോകകപ്പിനുള്ള നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ 26-അംഗ അന്തിമ സ്ക്വാഡിനെ പരിശീലകൻ ലയണൽ സ്കലോണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പോയ വാരം. ലയണൽ മെസ്സി, ജൂലിയൻ അൽവാരസ്, നിക്കോളാസ് ഒട്ടാമെന്റി, റോഡ്രിഗ്രോ ഡിപ്പോൾ എന്നിങ്ങനെ 2022 ഖത്തറിൽ ലോക കിരീടം ചൂടിയ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും ഇക്കുറിയും സ്കലോണിയുടെ സംഘത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുന്നേറ്റ നിരയെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിനെ നയിക്കുമ്പോൾ സ്ട്രൈക്കർമാരായി യുവതാരം ജൂലിയൻ അൽവാരസും ലൗട്ടാറോ മാർട്ടിനസുമുണ്ട്. അവസാനമായി ബ്രസീൽ ക്യാമ്പിൽ നിന്നുള്ള കനത്ത തിരിച്ചടിയുടെ ഒരു വാർത്തയാണ്. ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബ്രസീലിന് കനത്ത പ്രഹരമേൽപ്പിച്ച് സൂപ്പർ താരം നെയ്മറിന് വീണ്ടും പരുക്ക്. ഇതോടെ ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുന്ന കാര്യം വലിയ സംശയത്തിലാണ്. കാലിലെ പേശിക്കേറ്റ കടുത്ത പരുക്കാണ് താരത്തിന് വിനയായത്. കായികരംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. ഓൺലൈൻ സിനിമാ റിവ്യൂകളുടെ മറവിൽ മലയാള സിനിമയിൽ വ്യാപകമാകുന്ന ഡിജിറ്റൽ ബ്ലാക്ക്മെയിലിംഗിനും വ്യക്തിഹത്യകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. പ്രമുഖ സോഷ്യൽ മീഡിയ റിവ്യൂവർ അശ്വന്ത് കോക്ക് ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ അങ്ങേയറ്റം അധിക്ഷേപകരമായ ഭാഷയിൽ നടത്തിയ സൈബർ ആക്രമണങ്ങൾ അതിരുകടന്ന പശ്ചാത്തലത്തിലാണ് സംഘടന നേരിട്ട് ശക്തമായ നിയമ നടപടിക്ക് തുടക്കമിടുന്നത്. മലയാള സിനിമയിലെ പ്രമുഖ താരസംഘടനയായ അമ്മയ്ക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ പരിഹരിക്കാൻ ശക്തമായ സമവായ നീക്കങ്ങളുമായി പുതിയ നേതൃത്വം രംഗത്തെത്തിയത് പോയ വാരം. സംഘടനയുമായി ബന്ധപ്പെട്ട എന്ത് വിയോജിപ്പുകളുണ്ടെങ്കിലും അത് വരാനിരിക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ മാത്രമേ പരസ്യമായി സംസാരിക്കുകയുള്ളൂവെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും പുതിയ പ്രസിഡന്റ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പോയ വാരം പറഞ്ഞു. ഇനി മുതൽ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലാതെ അമ്മയുടെ മറ്റു ഭാരവാഹികളോ അംഗങ്ങളോ സംഘടനയെപ്പറ്റിയുള്ള ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയരുത് എന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയോ തന്നെയോ നേരിട്ട് ബന്ധപ്പെടണമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഉന്നത ആദരവുമായി മഹാത്മാഗാന്ധി സർവകലാശാല. കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത സംഭാവനകളെ മുൻനിർത്തി എം ജി സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നടൻ മമ്മൂട്ടിക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രൗഢമായ ചടങ്ങിൽ വെച്ച് പോയ വാരം സമ്മാനിച്ചു. വെള്ളിത്തിരയിലെ പുത്തൻ ചിത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് വന്നാൽ ജനപ്രിയ നടൻ ബിജു മേനോൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസിന്റെ ആകർഷകമായ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഔദ്യോഗികമായി റിലീസായി. മനോഹരമായ ദൃശ്യഭംഗിയും കഥാപാത്രങ്ങളുടെ കൗതുകകരമായ അവതരണവും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഈ പോസ്റ്റർ വൻ തരംഗമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മധുബാല, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വർഷ വാസുദേവ് ഒരുക്കുന്ന ചിന്ന ചിന്ന ആസേ എന്ന പുതിയ ചിത്രവും റിലീസിന് ഒരുങ്ങുന്നു. യുവ സൂപ്പർ താരം ദുൽഖർ സൽമാന്റെ വേഫ്രർ ഫിലിംസ് ആണ് ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. സിനിമാ ലോകത്തുനിന്നുള്ള മറ്റൊരു പരാതി, പോലീസ് സ്റ്റേഷനിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥയിൽ നിന്ന് തനിക്ക് കടുത്ത അപമാനമുണ്ടായിയെന്നും അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീഷിന് നേരിട്ട് പരാതി നൽകി പ്രശസ്ത നടി അൻസിബ ഹസൻ. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ തന്നോട് അങ്ങേയറ്റം മോശമായി പെരുമാറി എന്നാണ് പരാതിയിലുള്ളത്. തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചതിൽ SIയെ കൂടാതെ നടി ലക്ഷ്മി പ്രിയയ്ക്കും അവരുടെ ഭർത്താവിനും കൃത്യമായ പങ്കുണ്ട് എന്നും പരാതിയിൽ അൻസിബ ആരോപിക്കുന്നു. അവസാനമായി മലയാള ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മോഹൻലാൽ ജീതു ജോസഫ് കൂട്ടുകെട്ടിന്റെ വിസ്മയം ദൃശ്യം 3. തിയേറ്ററുകളിൽ ജയഭേരി മുഴക്കുകയാണ് ദൃശ്യം 3. റിലീസ് ചെയ്ത് വെറും 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം ആഗോളതലത്തിൽ 200 കോടി കളക്ഷൻ എന്ന വമ്പൻ നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 200 കോടി ക്ലബിൽ പ്രവേശിക്കുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമായി ദൃശ്യം 3 മാറി. 3 സിനിമകൾ, 3 അധ്യായങ്ങൾ, അഭേദ്യമായ ഒരു ബന്ധം ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഒപ്പമുണ്ടായിരുന്നതിന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് ഈ വമ്പൻ വിജയ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ ഉജ്ജ്വല നക്ഷത്രമായിരുന്ന ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ ജേതാവുമായ രാജ രൺധീർ സിംഗ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. അർജുന അവാർഡ് ജേതാവും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗവുമായിരുന്ന അദ്ദേഹം കായിക ഭരണരംഗത്തെ പ്രമുഖനായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടം വരുത്തിവെച്ചുകൊണ്ട് മുൻ MPയും KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവും മുൻ മേയറുമായ TP ദാസൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സഹകരണ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തമിഴ് ചലച്ചിത്ര ലോകത്ത് നിന്ന് പ്രശസ്ത നടനും പ്രമുഖ സിനിമാ നിരൂപകനുമായ S സത്യേന്ദ്ര ചെന്നൈയിലെ റോയപ്പേട്ട സർക്കാർ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അനുശോചനം രേഖപ്പെടുത്തി. വിടവാങ്ങിയ പ്രമുഖർക്ക് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. ആഴ്ചവട്ടത്തിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ അടുത്ത ആഴ്ചയിലെ സംഭവ വികാസങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSooryagar.gov.in.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
7: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
9: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. 15,000-ലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജീവ് ആലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന പദ്ധതി 3 മാസത്തേക്ക് കൂടി തുടരും. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജാസുബ്രഹ്മണി. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലുവയിലെ നീന്തൽ പഠന ക്ലബിന്റെ സ്ഥാപകനായ സജീവ് ആലശ്ശേരിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിന്റെ 134-ാം പതിപ്പിലാണ് പ്രധാനമന്ത്രി സജീവ് ആലശ്ശേരിയെക്കുറിച്ച് പരാമർശിച്ചത്. 15,000-ലധികം ആളുകൾക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജിയുടെ ജീവിതം വലിയൊരു പാഠമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരിക്കാനിടയായ സംഭവമാണ് സജിയെ നീന്തൽ ക്ലബ്ബ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണെന്നും ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: കേരളം കെ അലുവ മേ സാജി വളാ ഷെരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർനാ സിഖ് ചുകേ ഹേ സാജി ജി നേ दिव्यांग बच्चों को भी स्विमिंग सिखाई है. साजी वलाशेरिल जी का जीवन हमें एक बहुत बड़ी सीख देता है. सेवा करने के लिए बहुत बड़े साधन जरूरी नहीं होते, जरूरी होता है एक अच्छा इरादा.
3: രാജ്യത്തെ ജ്യോതിശാസ്ത്ര മേഖലയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ആസ്ട്രോ കേരള എന്ന ജ്യോതിശാസ്ത്ര സ്ഥാപനത്തെക്കുറിച്ചും പരാമർശിച്ചു. നമ്മുടെ രാജ്യത്ത് 100 ആണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ടെന്നും ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരണം നേടുന്നുവെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി ആസ്ട്രോ കേരളയെ പരാമർശിച്ചത്. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
4: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നെ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹേ ആസ്ട്രോ കേരള നാം കി ഏക് സംസ്ഥ നൈറ്റ് ഒബ്സർവേഷൻ ക്യാമ്പ് ഓർ വർക്ക്ഷോപ്പ് ആയോജിത് കർത്തി ഹേ യഹാ

0: युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं।
1: ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ദേശീയ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ നാല് ദേശീയ റെക്കോർഡുകൾ തകർത്ത അത്ലറ്റുകൾക്ക് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ആകാശവാണി മൻ കി ബാത്. കായികമേളയിൽ രണ്ട് ദിവസം കൊണ്ട് പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്ന നേട്ടം അദ്ദേഹം പങ്കുവച്ചു. റെക്കോർഡ് ഭേദിച്ച രണ്ട് അത്ലറ്റുകളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടും വേനലും കഠിനമായ ചൂടും നേരിടുമ്പോൾ സ്വയം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാരതീയ നാടൻ പാനീയങ്ങൾ ഉപയോഗിച്ചും അവയുടെ ആരോഗ്യമൂല്യം അനുഭവിച്ചും വേനൽച്ചൂട് അതിജീവിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർബത്തും മോരും സംഭാരവും പാനകവും ബേൽപ്പനയും രാജ്യത്തെ വിവിധ ദേശങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിന്റെ സത്തയുടെ സന്ദേശവാഹകരാണ്. ബ്രാൻഡിംഗ് ഇല്ലെങ്കിലും തലമുറകളുടെ അനുഭവം പേറുന്ന നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ നാടിനും മാമ്പഴത്തിന്റേതായ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാപൂസ്, അൽഫോൺസ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തിച്ചേരുന്ന രുചിവൈവിധ്യം കാർഷിക സമ്പദ് സമൃദ്ധി ഉറപ്പാക്കുന്നു. രാജ്യത്തെ മാമ്പഴ കർഷകർക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരും ജനപ്രിയരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
0: और कोकण का हापूस, अल्फांसो, गुजरात का केसर, यह तो आमरस की जान है। उत्तर प्रदेश का दशहरी और मेरी काशी का लंगड़ा, बिहार का जरदालू, चौसा, मालदा, हर नाम के साथ लोगों की यादें जुड़ी हुई है। दक्षिण भारत जाइए तो बंगनपल्ली, तोतापुरी, नीलम, मलगोवा, यानी जगह बदलती है। आम का रूप रंग और उसका स्वाद भी बदल जाता है। आम की ये यात्रा अब गांव से ग्लोबल मार्केट तक भी पहुंच रही है।
1: നെതർലാൻഡ്സിലെ സന്ദർശനത്തിനിടയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പുതകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകത്തെ തമിഴർ ഇക്കാര്യത്തിൽ ഉത്സാഹഭരിതരാണ്. അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകും െന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വയനാട് ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദി, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗ്ഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900ത്തോളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. 2 മാസത്തെ ഒഴിവുകാലത്തിനു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഉദ്ഘാടനം ചെയ്യും. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യൻ പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം, അക്കാദമിക് ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി ഉണ്ടാകുന്ന സഹകരണം സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് പ്രധാനമാണെന്ന് സംയുക്ത സേനാ മേധാവി അഭിപ്രായപ്പെട്ടു. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അനിൽചന്ദ്രൻ. ഡെസ്ക് റിപ്പോർട്ട്.
2: 1995 ഒക്ടോബർ 19 ഡൽഹി ആകാശവാണിയിലാണ് അനിൽചന്ദ്രൻ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1997 കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് മാറി. ഈ കാലയളവിൽ മലയാള ഭാഷയുടെ തനത് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വാർത്താഭാഷയെ മൌലികമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ആകാശവാണിയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിനുകളിലെ സ്ഥിരം ശബ്ദമായിരുന്ന അനിൽചന്ദ്രൻ 1500-ലേറെ പതിപ്പുകൾ പിന്നിട്ട ജനപ്രിയ പരിപാടിയായ വാർത്താ ദീപ്തിയുടെ ഭൂരിഭാഗം സ്ക്രിപ്റ്റും അവതരണവും നിർവഹിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അനിൽചന്ദ്രൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആന്റ് ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്.
1: ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 15,000-ലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജി ബാലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന പദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്
2: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
9: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീട്ടു ചെലവിനുള്ള പണം തരും മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
7: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
8: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ, അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
9: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: അഞ്ചാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിച്ചിരുന്ന മഞ്ജുള ശശിധരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഒരു മഴവില്ലിൻ്റെ തുണ്ടൊടിഞ്ഞു വീഴുന്നത് പോലെയാണ്.
1: Thank you.

0: ഉണ്ട് വൈകുന്നേരം. ആ പന്ത് എവിടെ?
1: ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
0: എന്തിനാ?
1: വെറുതെ.
0: ഞാൻ പോട്ടെ.
1: അതെ, രമേശും സയൻസ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുണ്ടോ?
0: ഉണ്ട്.
1: എന്റെ മാമ എനിക്കൊരു ചാർട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശിനോ?
0: ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
2: സൂര്യാഘർ. തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് നിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇളയരാജയുടെ തമിഴ് ഗാനങ്ങൾ നമുക്കൊന്നിച്ച് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. അതിലാദ്യം 1982 ഇറങ്ങിയ പൈനങ്ങൾ മുടിവതില്ലേ എന്ന സിനിമയിലെ പാട്ടാണ്. വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് SPB ആലപിച്ച മനോഹരമായ ഗാനം.
1: ഒഴുകിരതേ.

1986 ഇറങ്ങിയ പുന്നതി മന്നൻ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് ഇനി. ഇളയരാജയുടെ സംഗീതത്തിൽ വൈരമുത്തുവിന്റെ വരിയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഗാനമാണ് പുന്നകൈ മന്നൻ എന്ന സിനിമയിലെ എന്റെ സത്തം ഇന്റെ നേരം എന്ന പാട്ട്. ആ ഗാനമാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

1986 എന്ന അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ സിനിമയാണ് മൗനരാഗം എന്ന സിനിമ. വ്യത്യസ്തമായ പ്രണയകഥ പറഞ്ഞൊരു സിനിമയാണ് മണിരത്നത്തിന്റെ മൗനരാഗം. ഒരു റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു അത്. അതിലെ എല്ലാ പാട്ടുകളും മികച്ച ഗാനങ്ങളാണ്. അതില് വാലി വരികൾ എഴുതി ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച് SPB ആലപിച്ച നിലാവേവ എന്ന ഗാനമാണ് ഈ.

മൂന്നാം പിറൈ എന്ന സിനിമ, ആ സിനിമയും ആ സിനിമയിലെ കണ്ണേ കലയുമാനെ എന്ന പാട്ടും കാലമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന പാട്ടാണ്. ഇളയരാജയുടെ സംഗീതത്തിൽ കണ്ണദാസിന്റെ വരികളിൽ പിറന്ന മനോഹരമായ ഗാനം ദാസേട്ടനാണ് ആലപിച്ചിരിക്കുന്നത്.

0: തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ എന്ന ഗാനം. ഡയലോഗും ലിറിക്സും ഒക്കെയായി മിക്സ് ചെയ്ത് പല പാട്ടുകളും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൺമണി എന്ന ഗാനത്തിൽ വന്ന ആ ഒരു ഡയലോഗ് മിക്സ്ചർ അതൊരു പ്രത്യേക തരം വൈബാണ് അന്നത്തെ ആസ്വാദകർക്ക് കൊടുത്തത്. ഇന്നും ആ പാട്ട് അതേപോലെ എവർഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. വാലിയുടെ വരികൾക്കാണ് ഇളയരാജ ഈണം പകർന്നത്. കമലഹാസനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച ഗുണ എന്ന സിനിമയിലെ ആ പാട്ടാണ് ഈ
1: കൺമണി അൻപോടെ കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ ആണോ കടിതമ്മേ ഇരിക്കട്ടോ പടി.
2: കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ
1: പാട്ടാവ പഠിച്ചിട്ടിയാ? അപ്പ നാനും മുതല്ല കൺമണി சொன்னல்ல இங்க பொன்மணி போட்டுக பொன்மணி உன் வீட்டுல சௌக்கியமா நான் இங்க சௌக்கியம்
2: பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியமே.
1: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
2: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
1: அதேதான் பிரமாதம். கவிதை கவிதை படி.

1982 സി വി ശ്രീധർ സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് സിനിമയായിരുന്നു നിനൈവെല്ലാം നിത്യ എന്ന സിനിമ. നാട്ടൈ രാഗത്തിൽ ഇളയരാജ ആ സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട്, വൈരമുത്തു വരികളെഴുതിയ ഗാനം. ആ ഗാനമാണ് ഇനി

1990 പുറത്തിറങ്ങിയ ഒരു ലീഗൽ ത്രില്ലർ സിനിമയായിരുന്നു മൗനരാഗം. എസ് എൻ സ്വാമിയുടെ കഥയെ അടിസ്ഥാനപ്പെടുത്തി കെ മധു തമിഴിൽ സംവിധാനം ചെയ്ത സിനിമയാണ് മൗനരാഗം. മമ്മൂക്കയുടെ ആദ്യ ചിത്രമാണ്. മമ്മൂക്ക അമല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് മൗനം സമ്മതം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പുലൈമി പിത്താൻ വരികൾ എഴുതി, ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച് ദാസേടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ദർബാരി കന്നഡ എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ലാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന എല്ലാ വരികളും ലാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പാട്ട്, കല്യാണ തേന്നില എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം ഓർമ്മയിൽ ഉണരും കാനങ്ങൾ.

ഈറം ആന റോജാവേ എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലെ ഗാനത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേതനാണ്. ഇളമൈ കാലങ്കിൽ ഇന്ന് തുടങ്ങുന്ന ഈ പാട്ട് മണിവണ്ണൻ സംവിധാനം ചെയ്ത് ഈറമാന റോജാവേ എന്ന സിനിമയിലെ പാട്ടാണ്. ഇസെ ഞാനി ഇളയരാജയുടെ സംഗീതം, വൈരമുത്തുവിന്റെ വരികൾ, ആ ഗാനമാണ്.

1990 സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു രാജ കൈവച്ച എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ ഭാഗ്യശ്രീ എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഴ വരുത് കൂടെ കൊണ്ടുവാ എന്ന പാട്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തും നമുക്ക് കേൾക്കാൻ പറ്റിയ, കേട്ടാസ്വദിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് ആ ഗാനമാണ് ഇനി ചിത്രചേച്ചിയുടെയും ദാസേട്ടന്റെയും ശബ്ദത്തിൽ.

മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസി ജ്ഞാനി ഇളയരാജയുടെ തമിഴ് ഗാനങ്ങളാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നമ്മൾ കേട്ട് വന്നത്. അവസാനമായി അദ്ദേഹത്തിന്റെ ഒരു തമിഴ് ഗാനം കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. ദാസേട്ടൻ പാടിയ ആ പാട്ടിൽ

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തീവ്ര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ. എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.
5: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
6: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഗർ.
0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

തെരുവുകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
8: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
8: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
8: തീർച്ചയായും.
9: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
10: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

Hassan without break. With Ahalya FM 90.4. Kate the Kate, Kutukuda.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ. ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.

വിവരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
1: PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
8: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
9: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൊള്ളാം, നല്ല സ്ഥലം ആൾക്കാർ.
1: ഏഴാം മോനെ സ്ഥലത്തെ പറ്റി അല്ല ഞാൻ ചോദിച്ചത്, പെൺപിള്ളേരൊക്കെ എങ്ങനെയുണ്ട്?
0: അല്ല
1: പെണ്ണാ ഞാൻ കാണുന്നുണ്ട്.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്ര ഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
9: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്.

0: രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to a different religion, we may belong to a different caste, we may belong to a different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ 15,000-ത്തിലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിൽ വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട്. ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൺസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗം

0: സംരംഭത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ജൂൺ 1-ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2-നാണ് സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് 4-ാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4 വരെ തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് 4 മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തീവ്ര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
5: സൂര്യാഘർ.gov.in.
0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്. വേലകളും പൂരങ്ങളും തൊങ്ങൽ ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
7: നമ്മളെല്ലാവരും ലൈഫില് ഒരുപാട് തിയറീസ് പഠിച്ചിട്ടുണ്ടാകും. തിയറികൾ എന്ന് പറയുമ്പോൾ അതിപ്പോ പല വിഷയങ്ങളിലായിട്ട് പല തിയറികൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. പൈതഗോറസ് തിയറി വരെ നമ്മൾ ഒരുപാട് തിയറികളിലൂടെ വന്നിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും. ഇന്ന് എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു തിയറിയെ കുറിച്ചാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു തിയറി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തിയറിയല്ല. ഈ തിയറി നമ്മളെല്ലാവരും അനുഭവിക്കുന്ന, നമുക്ക് എല്ലാവർക്കും എപ്പ വേണമെങ്കിലും കണ്ടു മനസ്സിലാക്കാവുന്ന, പ്രാക്ടിക്കലി നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു തിയറിയാണ് ഈ തിയറിയുടെ പേര്. ഞാൻ അധികം അങ്ങോട്ട് ബിൽഡപ്പ് ഒന്നും ഇടണില്ല, നേരെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം എന്താണ് തിയറി എന്നുള്ളത്. ദി സൺസെറ്റ് തിയറി എന്നാണ് ഈ തിയറിയുടെ പേര്. അപ്പോൾ സൺസെറ്റ് എന്ന് പറയുമ്പോൾ ആ തിയറിയിലെ മെയിൻ ക്യാരക്ടർ സണ്ണാണ്. എന്താണ് ഈ തിയറി, എന്താണ് സംഭവം, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇന്നോളം നമ്മൾ പഠിച്ച തിയറീസിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിയറിയാണ് ഈ സൺസെറ്റ് തിയറി. ആ തിയറിയെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിന് മുന്നേ ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: എടാ ഓന്റെ ടെൻഷനിലും മരുന്നെന്തെങ്കിലും ഉണ്ടോ?
9: ഓന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സൂര്യൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന തിയറിയോ? അമ്മേ, അങ്ങനെ തിയറിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തിയറി ഉണ്ട്. ആ തിയറിയാണ് ദി സൺസെറ്റ് തിയറി. ടൈം ആയി കഴിഞ്ഞാൽ, അവസാനമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ യാതൊരു സീനും ഉണ്ടാക്കാതെ അങ്ങ് വിട്ടുകൊടുക്കും അല്ലെ. അല്ലാതെ ഇല്ല, ഞാൻ പോവില്ല, എനിക്ക് ഇവിടുത്തെ പണി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആകാശത്ത് പിടിച്ച് തൂങ്ങി നിൽക്കില്ലല്ലോ. എല്ലാ പകലും ആ അവസാനാകുമ്പോൾ തൻ്റെ പണി തീരുമ്പോഴത്തേക്കും പാക്കപ്പ് ചെയ്ത് പോവാനായിട്ട് സൂര്യൻ അറിയാം എന്നുള്ളതാണ്. നമ്മളോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഈ വിട്ടുകൊടുക്കൽ ഭയങ്കര മടിയല്ലേ. സൈസ് കുറഞ്ഞിട്ടും ശ്വാസം പിടിച്ച് വലിച്ചു കയറ്റി നമ്മൾ ഇടാറുള്ള പഴയ ജീൻസ് മുതൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് തർക്കത്തിൽ വരെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ആകാശത്ത് പിടിച്ചു നിൽക്കാൻ വാശി പിടിക്കാത്ത സൂര്യനെ പോലെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയാൻ നമ്മൾ പഠിക്കണം. കൊറോണ സമയത്ത് വൈറലായിട്ടുള്ള അർജു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വിട്ടുകളയണം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ദിവസത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുള്ള സമയം, രണ്ട് സമയങ്ങളാണ് ആ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് ഏർലി മോർണിംഗ്, പിന്നൊന്ന് ട്വിലൈറ്റ്. ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യ, അതായത് പകലിങ്ങനെ പോയി രാത്രി വരുന്നതിന് തൊട്ട് മുന്നിലുള്ള ആ ഒരു ഗോൾഡൻ അവർ. ആകാശത്ത് ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ടൈം അല്ലേ. നമ്മളപ്പോൾ ആ സമയത്തെ ഒന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ സമയങ്ങൾ, ഈ അസ്തമയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ മനുഷ്യർക്ക് ഈ അവസാനങ്ങൾ കുറച്ച് പേടിയാണ്. ഒരു ജോലിയുടെ അവസാനം, ഒരു യാത്രയുടെ അവസാനം, ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസാനം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ പാലിച്ചു കൊണ്ടിരുന്ന ഒരു ശീലം, വർഷങ്ങളായിട്ട് നമ്മളുടെ ഒരു ഹാബിറ്റ്, ആ ശീലം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഒക്കെ നമ്മൾ ഭയപ്പെടുകയാണ്. പക്ഷേ ഈ സന്ധ്യ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൺസെറ്റ് തിയറിയിലേക്ക് നമ്മളൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ, പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ലെസൺ അവിടെയുണ്ട്. അതാണ് സൺസെറ്റ് തിയറി. ഓരോ അസ്തമയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവസാനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യം ഉണ്ടതല്ലേ. എവറി എൻഡിങ് ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ലേ. സൂര്യൻ അതിൻ്റെ പണിയൊക്കെ നിർത്തി പടിയിറങ്ങുന്നത് ഒരു പരാജയമായിട്ടല്ല, ലോകത്ത് മുഴുവൻ ഒരു വർണ്ണ വിസ്മയം സമ്മാനിച്ചുകൊണ്ടല്ലേ. അതിനെയാണ് ശരിക്കും ഈ സൺസെറ്റ് തിയറി എന്ന് വിളിക്കുന്നത്. എത്ര സ്റ്റൈലായിട്ടാണ് ഒരാൾ ഒരു പണി അവസാനിപ്പിച്ച് പോണത്. ഒരു പരാതിയില്ല, മടുപ്പുമില്ല. പകരം ലോകത്തിന് മുഴുവൻ ഞാൻ ഈ പറഞ്ഞ ഒരു ട്വിലൈറ്റ് ഗോൾഡൻ അവർ സമ്മാനിച്ചിട്ട് അങ്ങോട്ട് പടിയിറങ്ങാണ് പിറ്റേ ദിവസം വീണ്ടും എത്താൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ അവസാനിക്കും, ഒരു പ്രോജക്റ്റ് തീരും, അല്ലെങ്കിൽ ഒരു മാറ്റം വരും. അതിനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ആകാശത്ത് ഈ അസ്തമയം ഉണ്ടെങ്കിലല്ലേ രാത്രിയിൽ നക്ഷത്രങ്ങൾക്ക് തെളിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ അസ്തമയം വന്നാലല്ലേ പിറ്റേ ദിവസം ഒരു ബിഗിനിങ് അല്ലെ, ഒരു പകലുണ്ടാവുള്ളൂ. ഓരോ എൻഡും ഒരു പുതിയ ബിഗിനിങ്ങേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതുപോലെ എന്തെങ്കിലും അധ്യായം അവസാനിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, നമ്മുടെ ഒരു സ്വപ്നം തകർന്നു പോയൊരു സ്വപ്നം ആവട്ടെ, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു എൻഡിങ് വരുന്നത് നാളെ നമുക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളൊരു ബിഗിനിങ് തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയാനും അസ്തമയം വരുന്നത് പിറ്റേ ദിവസം മനോഹരമായൊരു പ്രഭാതം കാണാൻ കൂടിയിട്ടല്ലേ. പിന്നെയും സൺസെറ്റ് തിയറിയിലേക്ക് നോക്കുന്ന സമയത്തെ, രാവിലെ ഓരോരുത്തർ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ പ്ലാൻസ് ഉണ്ടാകും. ഈ ലിസ്റ്റൊക്കെ നമ്മൾ എഴുതി എഴുതി വെക്കും. നമ്മൾ വിചാരിക്കും ഇന്ന് ലോകം മൊത്തം ഞാൻ കീഴടക്കുന്നു. പക്ഷേ ചിലപ്പോൾ ആ ലിസ്റ്റ് നമ്മളെ നോക്കി കളിയാക്കുന്നത് പോലെ ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു പുകില്, എന്താ ബാഹുബലി എല്ലാം ചെയ്തോ എന്നൊക്കെ വേണമെങ്കിൽ ആ ലിസ്റ്റ് നമ്മളോട് ചോദിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ആ ടു ഡു ലിസ്റ്റിലുള്ള പകുതി കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഡേ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നതിലുള്ള കാര്യം ആ ലിസ്റ്റിലെ എല്ലാ ബോക്സിലും ടിക്ക് വീണിട്ടില്ല എങ്കിലും, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലും, മനസ്സമാധാനമായിട്ട് വിശ്രമിക്കാൻ നമ്മൾ ഓരോ മനുഷ്യരും അർഹരാണ്. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നിങ്ങളുടെ നല്ലൊരു ഉറക്കം, അല്ലെങ്കിൽ നല്ലൊരു റെസ്റ്റ് ടൈം അത് കളയരുത്. നമ്മൾ മെഷീൻസ് അല്ലല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നിയില്ല എന്ന് വരും, ചിലപ്പോൾ പകുതിക്ക് വെച്ച് മടുക്കും. അതുകൊണ്ട് തോറ്റുപോയി എന്നർത്ഥമല്ല അതിനുള്ളത്. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു, നാളെ വീണ്ടും നമ്മൾ ഓടേണ്ടി വരും. ആ ലിസ്റ്റ് നാളെ അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കേണ്ടി വരും. പക്ഷേ ഒരു ദിവസം മനസ്സമാധാനായിട്ടിരിക്കാനുള്ള സമയം അത് കളയാനുള്ളതല്ല. അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ട സമയമാണ്. ഇറ്റ് ഇസ് എ റൈറ്റ് എന്ന് മാത്രം മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോവാണ്. ഈ സൺസെറ്റ് തിയറിയിലെ വേറൊരു രസം എന്താണെന്നറിയോ? ഓരോ അസ്തമയവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊപ്പം അസ്തമയത്ര ശ്രദ്ധിക്കാൻ, എല്ലാ ദിവസവും സൂര്യൻ അതാ അസ്തമിക്കുന്നു, ഓറഞ്ചിൽ നിന്ന് ഡാർക്ക് റെഡിലേക്കുള്ള ട്രാൻസിഷൻ, അത് കഴിഞ്ഞാൽ നേരെ ആൾ കടലിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിപ്പോണു, അതല്ലേ? പക്ഷേ ഓരോ അസ്തമയവും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാ അസ്തമയവും വ്യത്യസ്തമാണ്. ഇന്നലത്തെ പോലെയല്ല ഇന്നത്തെ അസ്തമയം, ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളത്തെ ആ ഒരു എൻഡിങ്. അതുപോലെ തന്നെ ലൈഫിലെ ഓരോ അവസാനങ്ങളും ഓരോ എൻഡിങ്ങും വ്യത്യസ്തമാണ്. ഇന്ന് നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും, വർക്കൗട്ട് ആയിട്ടില്ലെങ്കിലും സാരമില്ല, ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് റെസ്റ്റ് ചെയ്യുക. നാളെ പുതിയൊരു തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
7: അഹല്യ FM 90.4.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, എം ബി എ ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: Listen without break with Ahalya FM 90.4.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
8: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വീക്കെൻഡ് ഡയറിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലയാണ്. ഇന്ന് May 31 ഞായറാഴ്ച, മെയ് മാസത്തിന്റെ അവസാന ദിനമാണല്ലേ. നാളെ മുതൽ June മാസം അങ്ങ് പിറക്കുകയാണ്. കേരളത്തിലെ നമ്മളെ സംബന്ധിച്ച് ജൂൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക എന്താ? പുതിയ അധ്യയന വർഷം. ആ ഒരു കാലവർഷത്തിന്റെ തണുപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ വരാനിരിക്കുന്ന ആഴ്ചയിൽ നമ്മുടെ ഡയറിയിൽ കുറിച്ച് വെക്കേണ്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? കേൾക്കാം വീക്കെൻഡ് ഡയറിയിലൂടെ. ഇന്ന് May 31, അതീവ പ്രാധാന്യമുള്ള ലോക പുകയില വിരുദ്ധ ദിനമാണിന്ന്, വേൾഡ് നോ ടൊബാക്കോ ഡേ. സ്വന്തം ആരോഗ്യത്തിനും കുടുംബത്തിന്റെ സന്തോഷത്തിനും വേണ്ടി പുകയില എന്ന ലഹരിയോട് പൂർണ്ണമായിട്ടും നോ പറയാൻ ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നാളെ June 1 തിങ്കളാഴ്ച, കുട്ടികൾ പുത്തനുടുപ്പും കുടയുമായി സ്കൂളുകളിലേക്ക് പോകുന്ന പ്രവേശനോത്സവത്തിന്റെ ദിനം അല്ലേ. ഒപ്പം നാളെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ലോക ക്ഷീരദിനം കൂടിയാണ് June 1, വേൾഡ് മിൽക്ക് ഡേ. ഇനി വരുന്ന ഈ ഒരു ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ആഗോള രക്ഷാകർത്തൃ ദിനം, ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് കൂടിയാണ്. നമ്മളെ വളർത്താൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ സഹിച്ച ത്യാഗങ്ങളെ ഓർക്കാനും അവർക്ക് നന്ദി പറയാനും കൂടിയാണ് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം. ആ കാര്യം കൂടി നിങ്ങൾ മറന്നുപോകരുത് കേട്ടോ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ കേൾക്കാനായി നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒത്തിരി വിശേഷങ്ങൾ ബാക്കിയുണ്ട്. കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വീക്കെൻഡ് ഡയറിയിൽ അടുത്തതായി ഇനി നമ്മൾ കുറിക്കാൻ പോകുന്ന ആ ഒരു ഇമ്മണി വലിയ വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. ജൂൺ 2, അതുപോലെ തന്നെ ജൂൺ 3. ഈ ജൂൺ 2-നും ജൂൺ 3-നും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ജൂൺ 2 ചൊവ്വാഴ്ച. ഇന്ത്യയിലെ 29th സംസ്ഥാനമായ തെലങ്കാനയുടെ രൂപീകരണ ദിനമാണ്, തെലങ്കാന ഫോർമേഷൻ ഡേ ആണ് ജൂൺ 2. ഇനി തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 3 ബുധനാഴ്ച, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലോക സൈക്കിൾ ദിനം, വേൾഡ് ബൈസിക്കിൾ ഡേ ആണ് ജൂൺ 3. ഈ കുട്ടിക്കാലത്ത് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതും വീണതുമായ ഓർമ്മകൾ ഇല്ലാത്തവർ കുറവായിരിക്കും അല്ലേ. ഇന്നത്തെ കാലത്താണെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനൊക്കെ സൈക്കിൾ സഫാരി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഒരു ബുധനാഴ്ച നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒരു സൈക്കിളൊക്കെ എടുത്ത് പതിയെ ഒന്ന് സൈക്കിളൊക്കെ ചവിട്ടി ഒന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ പിന്നെ ഇനി ജൂൺ 4-ന്റെ വിശേഷം നമുക്ക് കേൾക്കണ്ടേ. ജൂൺ 4, അതായത് വ്യാഴാഴ്ച, അക്രമത്തിനിരയായ നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്, ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ. കുട്ടികളുടെ അവകാശങ്ങളും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ഒത്തിരി ഇമ്മണി വലിയ വിശേഷങ്ങളാണ് വീക്കെൻഡ് ഡയറിയിലൂടെ കേട്ട് കഴിഞ്ഞത്. ഇനിയും നമുക്ക് ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പറയാനായി ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആ ഒരു ബ്രേക്കിൽ മനോഹരമായ പാട്ടും വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് വേഗം തന്നെ തിരികെ എത്താം വീക്കെൻഡ് ഡയറിയിലേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

ആൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. അങ്ങനെ വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മളങ്ങനെ ഡയറിയുടെ മധ്യതാളുകൾ പിന്നിട്ട് ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ജൂൺ 5 വെള്ളിയാഴ്ച. ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റ് ഡേ. ഓരോ വർഷവും ജൂൺ 5 വരുമ്പോൾ നമ്മളൊരു തൈയെങ്കിലും നടാറുണ്ട് അല്ലേ? എന്നാൽ വെറുതെ ഒരു തൈ നടുന്നതിലൂടെ മാത്രം പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നൊരു കാര്യം പൂർണ്ണമാവുന്നുണ്ടോ? പൂർണ്ണമാകുന്നില്ല. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ തന്നെയാണ് ഓരോ പരിസ്ഥിതി ദിനങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറ്. പക്ഷേ ആ ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഒപ്പം തന്നെ ഈ ജൂൺ 5 എന്ന് പറയുന്ന ഈ ഒരു ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നിയമവിരുദ്ധവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായ മത്സ്യബന്ധനത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനവും ആചരിക്കുന്നത് ഇതേ ദിവസം തന്നെയാണ്. ജൂൺ 5 പ്രത്യേകതയാണ് വീക്കെൻഡ് ഡയറിയിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടു കഴിഞ്ഞത്. നമുക്ക് കേൾക്കാം ഇനി എന്താണ് ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റുഡിയോ വിദാഹലി FM 90.4 കേട്ട് കൂടാം.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വീക്കെൻഡ് ഡയറിയുടെ ഈ ഒരു വാരത്തിലെ അവസാന താളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് ജൂൺ 7, അടുത്ത ഞായറാഴ്ച. ആരോഗ്യകാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ് ജൂൺ 7, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. സുരക്ഷിതമായ ഭക്ഷണം, മികച്ച ആരോഗ്യം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതാണെന്നും രാസവസ്തുക്കൾ കലരാത്തതാണെന്നും ഉറപ്പു വരുത്തേണ്ടതുണ്ടല്ലേ. ഈ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാൻ വേണ്ടി ഭക്ഷണ ശുചിത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മെയ് 31 മുതൽ ജൂൺ 7 വരെയുള്ള ദിവസങ്ങൾ ഈ പരിസ്ഥിതി ബോധത്തിന്റെയും കുട്ടികളുടെ സുരക്ഷയുടെയും ആരോഗ്യ ജാഗ്രതയുടെയും വലിയൊരു സന്ദേശമാണ് ശരിക്കും നമുക്ക് നൽകുന്നത്. പുതിയൊരു മാസത്തിന്റെ തുടക്കം എല്ലാവർക്കും മനോഹരമാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. വിഷയമാണ് അപ്പൊ മഴക്കാല രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താനും നിങ്ങൾ ഈ ഒരു സമയത്ത് മറന്നു പോകരുത്. അങ്ങനെ വീക്കെൻഡ് ഡയറിയുടെ സമയം ഇവിടെ പതിയെ അവസാനിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ജൂൺ മാസത്തിലെ കൂടുതൽ പുത്തൻ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ വീക്കെൻഡ് ഡയറി വീണ്ടും തുറക്കും. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കും 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
5: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
6: Listen without break with Ahalya FM 90.4. Kete kete kutu kuda.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
8: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇളയരാജയുടെ തമിഴ് ഗാനങ്ങൾ നമുക്കൊന്നിച്ച് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. അതിലാദ്യം 1982 ഇറങ്ങിയ പയണങ്ങൾ മുടിവതില്ലേ എന്ന സിനിമയിലെ പാട്ടാണ്. വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് SPB ആലപിച്ച മനോഹരമായ ഗാനം.

ഇറങ്ങിയ പുന്നഴി മന്നൻ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് ഇനി. ഇളയരാജയുടെ സംഗീതത്തിൽ വൈരമുത്തുവിന്റെ വരിയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഗാനമാണ് പുന്നഴി മന്നൻ എന്ന സിനിമയിലെ എന്റെ സ്വത്തം ഇന്റെ നേരം എന്ന പാട്ട്. ആ ഗാനമാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

1986 എന്ന അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ സിനിമയാണ് മൗനരാഗം എന്ന സിനിമ. വ്യത്യസ്തമായ പ്രണയകഥ പറഞ്ഞൊരു സിനിമയാണ് മണിരത്നത്തിന്റെ മൗനരാഗം. ഒരു റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു അത്. അതിലെ എല്ലാ പാട്ടുകളും മികച്ച ഗാനങ്ങളാണ്. അതില് വാലി വരികൾ എഴുതി ഇളയരാജ, സംഗീത സംവിധാനം നിർവഹിച്ച് SPB ആലപിച്ച നിലാവേവ എന്ന ഗാനമാണ്.

മൂന്നാം പിറൈ എന്ന സിനിമ, ആ സിനിമയും ആ സിനിമയിലെ കണ്ണേ കലയുമാനേ എന്ന പാട്ടും കാലമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന പാട്ടാണ്. ഇളയരാജയുടെ സംഗീതത്തിൽ കണ്ണദാസിന്റെ വരികളിൽ പിറന്ന മനോഹരമായ ഗാനം ദാസേട്ടനാണ് ആലപിച്ചത്.

0: തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ എന്ന ഗാനം. ഡയലോഗും ലിറിക്സും ഒക്കെയായി മിക്സ് ചെയ്ത് പല പാട്ടുകളും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൺമണി എന്ന ഗാനത്തിൽ വന്ന ആ ഒരു ഡയലോഗ് മിക്സ്ചർ അതൊരു പ്രത്യേക തരം വൈബാണ് അന്നത്തെ ആസ്വാദകർക്ക് കൊടുത്തത്. ഇന്നും ആ പാട്ട് അതേപോലെ എവർഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. വാലിയുടെ വരികൾക്കാണ് ഇളയരാജ ഈണം പകർന്നത്. കമലഹാസനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച ഗുണ എന്ന സിനിമയിലെ ആ പാട്ടാണ്
1: കൺമണി അൻപോടെ കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ ആണോ കടിതമ്മേ ഇരിക്കട്ടോ പടി.
2: കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ
1: പാട്ടாக படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
2: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்க சௌக்கியமே.
1: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
2: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
1: அதேதான் பிரமாதம். கவிதை கவிதை படி.

1982 സി വി ശ്രീധർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് സിനിമയായിരുന്നു നിനൈവെല്ലാം നിത്യ എന്ന സിനിമ. നാട്ടൈ രാഗത്തിൽ ഇളയരാജ ആ സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട്, വൈരമുത്തു വരികളെഴുതിയ ഗാനം. ആ ഗാനമാണ് ഇനി

1990 പുറത്തിറങ്ങിയ ഒരു ലീഗൽ ത്രില്ലർ സിനിമയായിരുന്നു മൗനരാഗം. എസ് എൻ സ്വാമിയുടെ കഥയെ അടിസ്ഥാനപ്പെടുത്തി കെ മധു തമിഴിൽ സംവിധാനം ചെയ്ത സിനിമയാണ് മൗനരാഗം. മമ്മൂക്കയുടെ ആദ്യ ചിത്രമാണ്. മമ്മൂക്ക അമല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് മൗനം സമ്മതം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പുലേമി പിത്താൻ വരികൾ എഴുതി, ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച് ദാസേടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ദർബാരി കന്നഡ എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ലാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന എല്ലാ വരികളും ലാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പാട്ട്, കല്യാണ തേൻനില എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

ആന റോജാവേ എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലെ ഗാനത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനാണ്. ഇളമൈ കാലങ്കിൽ ഇന്ന് തുടങ്ങുന്ന ഈ പാട്ട് മണിവണ്ണൻ സംവിധാനം ചെയ്ത ഈറമാല റോസാവേ എന്ന സിനിമയിലെ പാട്ടാണ്. ഇസൈ ജ്ഞാനി ഇളയരാജയുടെ സംഗീതം, വൈരമുത്തുവിന്റെ വരികൾ, ആ ഗാനമാണ് ഇനി.

1990 സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു രാജാ കൈവച്ച എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ ഭാഗ്യശ്രീ എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഴി വരുത് കൂടെ കൊണ്ടുവാ എന്ന പാട്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തും നമുക്ക് കേൾക്കാൻ പറ്റിയ, കേട്ടാസ്വദിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് ആ ഗാനമാണ് ഇനി ചിത്രചേച്ചിയുടെയും ദാസേട്ടന്റെയും ശബ്ദം.

മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസി ഞാനി ഇളയരാജയുടെ തമിഴ് ഗാനങ്ങളാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നമ്മൾ കേട്ട് വന്നത്. അവസാനമായി അദ്ദേഹത്തിന്റെ ഒരു തമിഴ് ഗാനം കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. ദാസേട്ടൻ പാടിയ ആ പാട്ടിലേക്ക്.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
7: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
7: Listen without break.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.